നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 17, 2026 മെയ് 31, ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 29 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00.

0: പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. ജൂൺ 3 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന് അനുവദിച്ച റിഗ് ഉമാ തോമസ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ പുതിയ റിഗ് ഉപകരിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കം. മണത്തണ കരിമ്പനയ്ക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷമാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. വെള്ളിയാഴ്ച അന്തരിച്ച മുൻമന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് കോതമംഗലത്ത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ഉറച്ച വിശ്വാസമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. നിങ്ങൾ സ്വന്തം നിയന്ത്രണത്തിലല്ല എന്ന് തോന്നുമ്പോഴാണ് ഭയം ഉടലെടുക്കുന്നത്. അതുകൊണ്ടേ ആ വിചാരം ഉപേക്ഷിച്ച് ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുക. അപ്പോൾ ഉദയസൂര്യൻ്റെ പ്രഭയിൽ മാഞ്ഞു പോകുന്ന മൂടൽ മഞ്ഞിനെ പോലെ ഭയവും അപ്രത്യക്ഷമാകുന്നത് കാണാം. ഹലോ, നമസ്കാരമുണ്ട്. ഉദയസൂര്യൻ്റെ പ്രഭയിൽ തെളിഞ്ഞു വരാറുള്ള ഒന്ന് ഇപ്പോൾ ഇവിടെയുണ്ട്, നമ്മുടെ ബെഡ് കോഫി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഒപ്പം ഞാനും ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്ട്. നിർണായകമായ ഒരു പെനൽറ്റി കിക്ക് എടുക്കാൻ നിൽക്കുന്ന ഫുട്ബോളർ, അയാൾക്ക് ഒരു ഉറച്ച വിശ്വാസം വേണം പന്ത് വലയ്ക്കുള്ളിൽ വീഴുമെന്ന്. അല്ലാതെ വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്ത് പേടിച്ചാലേ, നെറ്റിനകത്തേക്ക് തന്നെ പോകുന്ന പന്താണെങ്കിൽ കൂടി വളഞ്ഞ് തിരിഞ്ഞ് പുറത്തേക്ക് പോകും. അതുപോലെ ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുൻപ് പൈലറ്റിന് ഉറപ്പുണ്ടായിരിക്കണം പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഓക്കെ ആണെന്ന്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് പേടിച്ചിരുന്നാൽ ശരിയാവുമോ? ഇല്ല, ശരിയാവില്ല.

ഇനി മൈക്രോഫോണിനടുത്ത് നിൽക്കുന്ന പ്രാസംഗികന് താൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ പറ്റിയുള്ള അറിവും പിന്നെ തൻ്റെ കഴിവിനെ പറ്റിയുള്ള വിശ്വാസവും വേണം. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലോ, പാളിച്ചു പറ്റി പോയാലോ എന്ന പേടിക്ക് അവിടെ സ്ഥാനമില്ല. ഇതുപോലെ തന്നെ സർക്കസിലെ ട്രപ്പീസിൽ തൂങ്ങിയിടുന്ന ആൾക്കോ അല്ലെങ്കിൽ വലിച്ചു കെട്ടിയ കയറിൽ നടക്കുന്ന അഭ്യാസിക്കോ സംഗതി തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ പരിശീലനത്തിലും ടെക്നിക്സിലും പൂർണ്ണ വിശ്വാസം വേണം. താഴെ വീഴും എന്ന പേടിയുടെ പുടി പോലും കാണരുതെന്നർത്ഥം. ഇതുപോലെ തന്നെയാണ് നമ്മളും. ലക്ഷ്യങ്ങൾ കൈപ്പിടിയിലാക്കാൻ അല്ലെങ്കിൽ ഏതൊരു കാര്യവും ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമ്മുടെ കഴിവിലും ഉദ്ദേശ്യശുദ്ധിയിലും ഉറച്ച വിശ്വാസം വേണം. പരാജയപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ള ചിന്തകളെയൊന്നും എൻ്റർടൈൻ ചെയ്യരുത്. ഓടിച്ചു വിട്ടേക്കണം. നമുക്ക് വേണ്ടതേ വിശ്വാസമാണ്, ഭയമല്ല. കൂടെ ഉണ്ട് ബെഡ് കോഫി 7 മണിവരെ. റൈറ്റ് ഹിയർ ഓൺ റെയിൻബോ FM 107.5.

0: 60 വർഷത്തോളം നീണ്ട സംഗീത ജീവിതത്തിൽ 1500 ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ബെർലിൻ. അവയിൽ പലതും മേജർ ഹിറ്റ്സുമായി. 20 ഒറിജിനൽ ബ്രോഡ്വേ ഷോസിനു വേണ്ടിയും 15 ഹോളിവുഡ് ഫിലിംസിനു വേണ്ടിയും അദ്ദേഹം സംഗീതമൊരുക്കി. ബ്ലൂ സ്കൈസ്, വൈറ്റ് ക്രിസ്മസ്, ഹാപ്പി ഹോളിഡേ, ചീക്ക് ടു ചീക്ക് പോലെയുള്ള പല സോങ്സും വളരെ ജനപ്രിയമായ തീം സോങ്സായി മാറുകയും ചെയ്തു. സംഗീതരംഗത്തെ മികവിന് ദൃഷ്ടാന്തമായി അക്കാദമി അവാർഡും ഗ്രാമി അവാർഡും ടോണി അവാർഡും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇർവിംഗ് ബെർലിന്. കൂടാതെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡവും സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് ബെറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്.
1: ടേൺ അപ്പ് ദി ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

Life is 10% what you make it and 90% how you take it. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്താൽ അതിൻ്റെ 10% നമ്മൾ എങ്ങനെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നതാണ്. ബാക്കി 90% നാം എങ്ങനെ ജീവിതത്തെ കാണുന്നു, സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. യെസ്, ജീവിതത്തെ പറ്റിയുള്ള ഈ മനോഹരമായ കാഴ്ചപ്പാടിൻ്റെ ഉടമ ആരാണ്? എർവിങ് ബെർലിൻ. പ്രഗത്ഭ ഗാനരചയിതാവും സംഗീതജ്ഞനുമായിരുന്ന എർവിങ് ബെർലിൻ.

0: ഒപ്പമുള്ളത് ബെഡ് കോഫിയാണ്. നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റ് എന്ത് പറയുന്നു എന്ന് കേട്ടുനോക്കാം. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതും അതുവഴി അദ്ദേഹം ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയതും നമുക്കറിയാം. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അല്ലേ. ഭൂമിയിൽ നിന്നും ഉയരത്തിലേക്ക് പോകുന്ന ഏതു വസ്തുവിനെയും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കുന്ന ശക്തിയാണ് ഗുരുത്വാകർഷണം. അതും അറിയാം. ആർക്കായാലും എന്തിനായാലും ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ആകർഷണ ശക്തിയെ മറികടന്നേ പറ്റൂ. ഒരിക്കൽ ഇതിൻ്റെ പരിധി കടന്നാൽ പിന്നെ താഴേക്ക് വീഴ്ചയില്ല, ഒന്നും വലിച്ചടുപ്പിക്കുകയും ഇല്ല, ഉയരങ്ങളിൽ ഇഷ്ടംപോലെ വിഹരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഗുരുത്വാകർഷണം നമ്മുടെ ഉള്ളിലുമുണ്ട്. അത് പക്ഷേ ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണെന്ന് മാത്രം. പരിമിതികളെയും അപകർഷതാബോധത്തിനെയും പിന്നിലാക്കി മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്നവരെ പതുക്കെ ഉൾവലിയിക്കുന്ന നെഗറ്റീവ് എനർജി. ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് ചെല്ലുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പ്രയാസം. എന്തിന്? മനസ്സ് തുറന്നൊന്ന് ചിരിച്ച് ഷെയ്ക്കാൻ കൊടുക്കാൻ പോലും പറ്റാതെ പോകും. മറ്റേ ഗുരുത്വാകർഷണം ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്നും വലിക്കുന്നതാണ് കാരണം. മറ്റുള്ളവർ ഗ്രൂപ്പിൽ സംസാരിക്കുന്നതും ഇടപഴകുന്നതും സന്തോഷിക്കുന്നതും കാണുമ്പോൾ അങ്ങനെയൊക്കെ വേണമെന്ന് മനസ്സിൽ തോന്നും. എന്നാൽ അത് ശരിയാവില്ല. അവരൊക്കെ എന്താ വിചാരിക്കുക? എനിക്കതിനുള്ള കഴിവുണ്ടോ, അർഹതയുണ്ടോ എന്നൊക്കെയുള്ള ചിന്തയും മനസ്സിൽ വരും. അവസാനം ഒന്നും ചെയ്യാനാവാതെ ഒതുങ്ങി നിൽക്കും. കുടുംബാന്തരീക്ഷവും വളർന്നു വന്ന സാഹചര്യവും വിദ്യാഭ്യാസവും ആരോഗ്യവും ജോലിയും തുടങ്ങി പാരമ്പര്യം വരെ ഈ ഒരു അവസ്ഥയെ ബലപ്പെടുത്തുന്ന പങ്കാളികളാണ്. ഇവ സൃഷ്ടിക്കുന്ന അനാവശ്യമായ കോംപ്ലക്സുകൾ ഇല്ലാതാക്കിയാലേ നല്ല ഒരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കൂ. ഈ നെഗറ്റീവ് എനർജികളെ മറികടക്കാനുള്ള ശക്തിയുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പരിമിതികൾക്ക് കീഴ്പ്പെടുത്താനുള്ളതല്ല, മറിച്ച് അവയെ മറികടക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക. ഏത് മേഖലയിലായാലും എനിക്കതിന് കഴിയും എന്ന ആത്മവിശ്വാസവും കൂടി വളർത്തിയെടുത്താൽ ഉൾവലിയൽ എന്ന ഗുരുത്വാകർഷണ ബലത്തെ പിന്തള്ളി ഉയരങ്ങളിൽ പറന്ന് നടക്കാൻ നമുക്ക് കഴിയും. തൽക്കാലം നമുക്ക് പറന്നിറങ്ങാം ഒരു മ്യൂസിക് ബ്രേക്കിലേക്ക് കൂടി. കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: സൂപ്പർഹിറ്റ് സോങ്സ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Rainbow FM 107.5, musically yours.
1: ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം, അവിടെ നമുക്ക് ഒരു ചോയ്സ് മാത്രമേ ഉണ്ടാവൂ ഉപയോഗപ്പെടുത്താനായിട്ട്. അതായത് ഒരു ചോയ്സേ നമുക്ക് ലഭിക്കുള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു ഓപ്ഷനും വേറെ ഇല്ല. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ വഴിക്ക് പോവുക. അതാണ് സംഭവം. ഈ ഒരു സംഗതിക്ക് ഒരു പേരുണ്ട്. എന്താ അറിയോ? ഹോബ്സൺസ് ചോയ്സ്. HOBSON, ഹോബ്സൺ. ഹോബ്സൺസ് ചോയ്സ്. ഓക്കെ, ബെഡ് കോഫിയുടെ ഇന്നത്തെ അവസാന ഭാഗത്ത് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ശരിക്കും ഈ ഹോബ്സൺസ് ചോയ്സ് എന്ന്. ഒരാൾ വിജനമായ ഒരു ഹൈവേയിലൂടെ കാർ ഓടിച്ചു പോകുന്നു. കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ടയറിൽ ഒരെണ്ണം പങ്ക്ചറായി. സ്പെയർ ടയറുള്ളത് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും യാത്ര തുടർന്നു. പിന്നെയും കുറേ പോയി കഴിഞ്ഞപ്പോൾ വഴിയിൽ കണ്ടു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചെറിയ സർവീസ് സ്റ്റേഷൻ. പങ്ക്ചറായ ടയർ ശരിയാക്കാൻ കൊടുത്തു അവിടെ. അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സർവീസ് സ്റ്റേഷൻ്റെ ഉടമയോട് ചോദിച്ചു എത്രയാണ് ഇതിന് ചാർജ് ചെയ്യാറുള്ളതെന്ന്. ഓ, അതിപ്പോൾ എത്ര ആയാലെന്താ എന്നായിരുന്നു അയാളുടെ മറുപടി. അതായത് പഞ്ചർ ഒട്ടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, ഇവിടെ നിന്ന് ചെയ്ത് കിട്ടണമെങ്കിൽ പറയുന്ന പണം കിട്ടണം. ദാറ്റ് ഒന്നുകിൽ ആ ഓഫർ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വിട്ടു പോകാം. അതാണ് സംഗതി. ആൻഡ് ഇതാണ് ഹോബ്സൺസ് ആൻഡ് ചോയ്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. മനസ്സിലായോ? പിടിയിട്ടോ? ഓക്കെ, ഇനി ഈ പേര് എങ്ങനെയാ വന്നതെന്നറിയണ്ടേ? 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തോമസ് ഹോബ്സൺ എന്ന കച്ചവടക്കാരൻ്റെ ബിസിനസ്സിൽ നിന്ന് രൂപം കൊണ്ടതാണ്

ഓപ്ഷൻസ് ചോയ്സ് എന്ന വാക്ക് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന് കുതിരകളെ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. നമ്മുടെ ഇന്നത്തെ റെൻ്റ് എ കാർ പോലെ റെൻ്റ് എ ഹോഴ്സ്. റെൻ്റ് എ കാറിൽ നമുക്ക് ഇഷ്ടമുള്ള കാർ എടുക്കാമല്ലോ. പക്ഷേ ഈ കുതിരയുടെ കാര്യത്തിൽ ഹോബ്സൺ കസ്റ്റമറിന് ഇഷ്ടമുള്ള കുതിരയെ തിരഞ്ഞെടുക്കാനൊന്നും സമ്മതിക്കില്ല. അതൊക്കെ തോമസ് ഹോബ്സൺ തീരുമാനിക്കും ഏത് കുതിരയെ ആർക്ക് കൊടുക്കണമെന്ന്. കിട്ടുന്നതും കൊണ്ട് പോയിക്കൊള്ളണം. സ്ട്രിക്ട്ലി ഹോബ്സൺസ് ചോയ്സ്, അതാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം, ഒറിജിൻ എന്ന് പറയപ്പെടുന്നു. ഓൾ റൈറ്റ്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ മിക്കപ്പോഴും ചോയ്സസ് ഉണ്ടാവാറുണ്ടല്ലേ. ഹോബ്സൺസ് ചോയ്സ് സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും. എന്നാലോ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മുടേതായ ചില ഇടപെടലുകളിലൂടെ ഹോബ്സൺസ് ചോയ്സ് സിറ്റുവേഷനാക്കി മാറ്റിക്കളയും പലതിനെയും. അങ്ങനെ വിട്ടുകൊടുത്താൽ എന്താ സംഭവിക്കുന്നേ? ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടും. ഫ്രണ്ട്സ്, ഉത്തമമായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നത് മിക്കവാറും നമ്മുടെ എല്ലാ സംഗതികളിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ കഴിയുമെന്ന് വിശ്വസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനുമായ സ്റ്റീവ് ഗുഡിയറിനോട് ഒരിക്കൽ ഒരാളൊരു വെല്ലുവിളി നടത്തി. എന്തായിരുന്നു? അടുത്ത ഒരാഴ്ചത്തേക്ക് ഐ ഹാവ് ടു എന്ന വാചകം പറയരുത്, പകരം ഐ ചൂസ് ടു എന്നേ പറയാവൂ. ഫോർ എക്സാമ്പിൾ, എനിക്കിന്ന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും എന്ന് പറയാതെ ഞാൻ ഇന്ന് കൂടുതൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയണം. എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടി വരും എന്നല്ല, ഞാൻ മാർക്കറ്റിൽ പോകാൻ തീരുമാനിച്ചു എന്നേ പറയാവൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ, നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. മറ്റൊരാളുടെ നിർബന്ധമോ ഭീഷണിയോ ഒന്നും അതിന് പുറകിലില്ല. ഇങ്ങനെ സ്വയം തീരുമാനിക്കുമ്പോഴാണ് സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ വരുന്നത്. നമ്മുടെ സമയം ഏത് രീതിയിൽ ചെലവഴിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ തീരുമാനമായിരിക്കണം. യെസ്, പ്രയോറിറ്റീസ് നിശ്ചയിക്കുന്നത്, മുൻഗണനകൾ തീരുമാനിക്കുന്നത് നമ്മളാണ്. ആൻഡ് ഓഫ് കോഴ്സ് അതിൽ നിന്നുണ്ടാകുന്ന ഏത് ഫലത്തിൻ്റെയും ഉത്തരവാദിയും നമ്മൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് സ്റ്റീവ് ഗുഡിയറിലേക്ക് തിരിച്ചു വരാം. ആ 7 ദിവസവും ആ ആഴ്ച മുഴുവനും പുള്ളിക്കാരൻ എനിക്കത് ചെയ്യേണ്ടി വരും, ഐ ഹാവ് ടു എന്ന രീതിയിലുള്ള നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് മൊത്തം ഒഴിവാക്കി. ആൻഡ് ഹി ഫെൽറ്റ് ബെറ്റർ. പുള്ളിക്കാരന് ഇത് വളരെ നല്ല ഒരു അനുഭവമായിട്ടാണ് തോന്നിയതത്രേ. ജീവിതത്തിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ചെയ്യേണ്ടി വരുന്നു, ഐ ഹാവ് ടു ഡു എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്, സ്റ്റീവ് കുര്യർ. നമ്മൾ ഏത് കാര്യവും ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് നല്ലതിനായിരിക്കും എന്ന വിശ്വാസം കൊണ്ടാണ് അല്ലേ? ശരിയല്ലേ? യെസ്, ഇറ്റ്സ് അവർ ചോയ്സ്. ഓക്കെ ബഡീസ്, റൈറ്റ് നൗ നമ്മുടെ പക്കലുള്ള ഒരേ ഒരു ചോയ്സ് ഹോബ്സൺസ് ചോയ്സ് എന്ന് വേണേൽ പറയാം. ഗുഡ് ബൈ പറഞ്ഞ് പിരിയലാണ്. സാറില്ല, നാളെ എന്നൊരു ദിവസം ഉണ്ടല്ലോ, രാവിലെ എന്ന സമയമുണ്ടല്ലോ. സോ നോ വറീസ്. അപ്പോൾ ബെഡ് കോഫിയിൽ ഇനി നാളെ സംസാരിക്കാം കേട്ടോ നമുക്ക്. And all of you have a wonderful day. Santoshamayittirikka. Bye for now. Njan Suresh Kanjirekkad. Musically yes. Akashvani FM Rainbow. Musically yes. എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 1:43. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ആകാശവാണി കൊച്ചി FM റെയിൻബോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം ശ്രോതാക്കളെ ഇവരും കാത്തിരിക്കുന്ന സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം, 10 മണിക്ക് വാട്സ്ആപ്പ്.

11:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ റേഡിയോ പ്രക്ഷേപണ പരിപാടി. 12:00 യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. രണ്ട് പതിനഞ്ച് മുതൽ 3 മണിവരെ കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. 3 മണി മുതൽ 5 മണിവരെ വിവിധ് ഭാരതി പ്രോഗ്രാംസ്. 5 മണിക്ക് കേൾക്കാം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8 മണിക്ക് മൻ കി ബാത്തിന്റെ മലയാളം പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഗീത് ബഹാർ. 9 മണിക്ക് കേൾക്കാം മൈൻഡ് സ്പാ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റും 10 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൊച്ചിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം നേരുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അശ്വതിയാണ്. വെണ്ണൂർ അന്നമനട സ്വദേശിനി ശ്രീലേഖ ദിലീപ് തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം കേൾക്കാം. കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. 1978 ഈ ചിത്രം റിലീസായത്.

അല്ലിമലർ കാവിലെ തിരുനടയിൽ മല്ലികപ്പൂവമ്പൻ വെച്ച് മണിവിളക്കു. കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ബാനറിൽ 1977 റിലീസായ ചിത്രമായിരുന്നു സുജാത. ഈ ചിത്രത്തിന്റെ കഥയും സംഭാഷണവും കെ ടി മുഹമ്മദിന്റേതാണ്. സംവിധാനം ടി ഹരിഹരൻ. പ്രേം നസീർ, ജയഭാരതി, നന്ദിത ബോസ്, എം ജി സോമൻ, കെ പി ഉമ്മർ, ജോസ് പ്രകാശ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്തെ 4 ഗാനങ്ങളും വളരെ പ്രശസ്തമായ ഗാനങ്ങളാണ്. ഇന്ന് നമുക്ക് കേൾക്കാം യേശുദാസ് പാടിയ ഗാനം. ഗാനരചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ.

1962 റിലീസായ പാലാട്ടുകോമൻ എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ, സംഗീതം ബാബുരാജ്.

1974 റിലീസായ ശാപമോക്ഷം എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരിയും ഐരൂർ സദാശിവനും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ് ഇന്നലെ വിദേശകാര്യമന്ത്രി എസ്

ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബച്ചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും

0: കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-ന് 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIMൽ എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂസ് ഡെസ്ക്.

0: ആകാശവാണി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക ഒന്നാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39th ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് ഡി കെ ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേന ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽ മഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്.

ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം കൊച്ചിയിലേക്ക്. അന്നമനട സ്വദേശിനി ശ്രീലേഖ ദിലീപ് തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായാണ് ഇന്ന് സ്വാഗതം കൊച്ചി മുന്നോട്ടു പോകുന്നത്. അടുത്ത ഗാനം കേൾക്കാം. 1977 റിലീസായ കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി ജയചന്ദ്രനും പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ.

നീലകണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ. അടുത്ത ഗാനം കേൾക്കാം. 1974 റിലീസായ ശാപമോക്ഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ.

0: ഇന്നത്തെ മനോഹരങ്ങളായ ഗാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചു തന്ന ശ്രീലേഖ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: കേൾക്കാമല്ലോ അല്ലേ?
1: കേൾക്കാം കേൾക്കാം.
0: ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്ഥലം അന്നമനട.
1: അന്നമനട വെണ്ണൂര്.
0: വെണ്ണൂര്.
1: ഞാൻ കൊറേ നാളായി പാട്ടൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട്, വർഷങ്ങളായി തന്നെ പറയാം, പക്ഷെ അയക്കാനായിട്ട് ഒരു എന്താ പറയാ സമയം ഇപ്പോഴായത്.
0: എന്തായാലും അയച്ചു, എന്തായാലും നമ്മള് കത്ത് തിരഞ്ഞെടുത്തു.
1: വളരെ സന്തോഷം. പെട്ടെന്ന് എടുത്തേലേ, ഏപ്രിൽ മാസത്തിലാണ് അയച്ചത്.
0: 3 വർഷമായിട്ട് എഴുതി വെച്ചേക്കാണ് അല്ലേ? പക്ഷേ
1: അതെ, അത് തന്നെ 3 വർഷമായിട്ട് എഴുതിട്ട് ഏപ്രിൽ അയച്ചു, മെയിൽ എടുത്തു. വളരെ സന്തോഷം.
0: സന്തോഷം.
1: ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ചേട്ടന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ 60-ാം പിറന്നാളാണ്. അപ്പൊ ഞങ്ങൾ അതിന് പോവാൻ വേണ്ടി ഇങ്ങനെ.
0: ഓഹോ, എവിടെയാണ് സ്ഥലം?
1: ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു കൊടുങ്ങല്ലൂർ അടുത്താണ്.
0: അടുത്താണ്.
1: അപ്പോ എനിക്ക് ഇതിൽ കൂടെ തന്നെ ചേട്ടന് വേണ്ടി വിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഭയങ്കര ചേട്ടന് വേണ്ടി എല്ലാ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാൻ
0: ഈ പാട്ടുകളെല്ലാം അല്ലേ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നതിനോടൊപ്പം ഈ പാട്ടുകളെല്ലാം നമുക്ക്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോളൂ.
1: ചേട്ടന്റെ പേര് രവി.
0: രവി. അപ്പൊ എല്ലാ ആശംസകളും.
1: ചേച്ചി ശ്രീജ.
0: ശ്രീജ.
1: എനിക്ക് ഇന്നത്തെ പാട്ടിന് ഞാനൊരു പ്രത്യേകത.
0: അതായത് അമ്മയുടെയും അമ്മായിയമ്മയുടെയും പേരുകളിൽ വരുന്ന പാട്ടുകളാണ് അല്ലേ?
1: ചേട്ടന്റെ അമ്മയുടെ പേരാണ് അല്ലി.
0: അല്ലി. അപ്പൊ അല്ലിയിൽ തുടങ്ങുന്ന ഒരുപാട് പാട്ടുകൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്.
1: 15 പാട്ട് 16 പാട്ട് അല്ലി എന്ന വാക്കില് ഇടയിലായിട്ടൊക്കെ വരുന്നുണ്ട്. തുടക്കവും അങ്ങനെയൊക്കെയായിട്ടാണ് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടേക്കുന്നത്. പ്ലേ ചെയ്തത് മാത്രം എക്സ്ട്രാ വരണായിരുന്നു. പിന്നെ എനിക്ക് എന്റെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ, എനിക്ക് ഹസ്ബൻഡ് ദിലീപ്, ആള് പ്രവാസിയാണ്, പ്രവാസിയായിരുന്നു, ഇപ്പൊ നാട്ടില്.
0: നാട്ടില്
1: ഒരു കമ്പനിയിൽ ജോലി ചെയ്യണം. 2 മക്കളാണ് എനിക്കുള്ളത്,
0: ദേവദത്തും ദേവനന്ദ.
1: ദേവനന്ദ. ദേവദത്തിനെ ചന്തു എന്ന് വിളിക്കണം, ദേവനന്ദ ആർച്ച എന്ന് വിളിക്കണം. പിന്നെ മോന്റെ കല്യാണം 15 March ആയിരുന്നു. അവര് രണ്ടുപേരും, മോനും മരുമോളും പുറത്താണ്, UK. അവര് രണ്ടുപേരും പോയി. പിന്നെ മോള്
0: ജർമ്മനിയിലാണ്
1: നേഴ്സിംഗ് പഠിക്കണം. അങ്ങനെ ഞാനും ചേട്ടനും മാത്രമേ ഇവിടെയുള്ളൂ. ഭയങ്കര സന്തോഷമായിട്ട് പോകണമെങ്കിൽ ഒന്ന് പാട്ട് ഇങ്ങനെ കിട്ടിയാലും ഭയങ്കര സന്തോഷം. പാട്ട് എന്ന് പറഞ്ഞാൽ എന്റെ
0: ജീവനാണ്.
1: രാവിലെ 5 മണിയാകുമ്പോ റേഡിയോ ഓൺ ആക്കും, അത് വേറെ സ്റ്റേഷൻ വെക്കും, അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ വിനത്തേക്ക് വരും. പിന്നെ 8:30 വരെ ഇതിന്റെ അടുത്ത് തന്നെയാണ്, കിച്ചണിലാണ് റേഡിയോ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കാം.
0: ഇന്നത്തെ എഴുതിയിട്ടുണ്ട്, പഠിക്കുന്ന കാലത്തും റേഡിയോ വെച്ചിട്ടാണ് പഠിക്കാൻ ഇരുന്നിരുന്നതെന്നൊക്കെ അല്ലേ?
1: അത് ഇങ്ങനെ പതുക്കെ വെച്ചില്ലെങ്കിൽ എനിക്കത് പഠിക്കാൻ പറ്റില്ല.
0: ഞാനും അങ്ങനെയാണ് പഠിച്ചിരുന്നത് ചെറുപ്പത്തില്.
1: എനിക്കത് ഇങ്ങനെ കേൾക്കണം, വീട്ടിലെ ആൾക്കൊക്കെ പറയാൻ പതുക്കെ കേട്ടല്ലേ തൃപ്തി ആവുള്ളൂ. അത്ര ഇഷ്ടാ പാട്ടിനോട്.
0: പാട്ട് പാടുവോ ശ്രീലേഖ?
1: അയ്യോ, പാടാ ശരിയാവില്ല. എന്തായാലും ഈ ഒരു സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഇനി ഞാൻ പാട്ടില്ല. പിന്നെ
0: വേറെ എന്തൊക്കെയാണ്
1: കിട്ടിയില്? വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇത് ഹസ്ബൻഡ് ഉണ്ട്, ആളും പാട്ടിനോട് ഭയങ്കര
0: താല്പര്യമുള്ള ആളാണ്.
1: രാവിലെ ഞങ്ങൾ രാവിലെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാനിരുന്നതാണ്. അപ്പൊ ഇത് കാരണം അമ്പലത്തിപ്പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഞായറാഴ്ചയും കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവും. അപ്പൊ ഇന്ന് അതിന് വേണ്ടി ഇന്ന് പോയില്ല. അപ്പൊ ഞങ്ങള് ഇത് കേട്ടപ്പോ പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നി. അങ്ങനെ
0: ഇത് കഴിഞ്ഞിട്ട് പോവാല്ലോ, സമയമുണ്ടല്ലോ.
1: ഇനിയിപ്പോ മറ്റേ ബർത്ത്ഡേ ഫംഗ്ഷനും
0: പോണോ? ഓ, അങ്ങോട്ട് പോണല്ലോ അല്ലേ.
1: അത് ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊന്ന് ശിവഗിരിക്ക് പോണ്. 3 മണിക്ക് എല്ലാം കൂടെ നല്ലൊരു ദിവസം.
0: അപ്പൊ ഇന്ന് തിരക്കാണ് ആകെ.
1: എന്നാലും ഈ തിരക്കാണ് ഏറ്റവും പ്രധാനം.
0: അതെ അതെ, തിരക്കില്
1: സന്തോഷം.
0: അതെ, തിരക്കായിട്ട് ഇരിക്കട്ടെ എപ്പോഴും.
1: കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ പോണു.
0: അതെ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് ശ്രീലേഖയ്ക്ക്?
1: എനിക്ക് അമ്മയുടെ പേര് തന്നെയുള്ള പാട്ടാണ്. അമ്മയ്ക്ക് അല്ലി, അല്ലി എന്ന് കേൾക്കുമ്പോ തന്നെ അമ്മയ്ക്ക് ഒരു പ്രത്യേക ചിരിയാണ്. അല്ലി മലർക്കാവിലോ അല്ലെങ്കിൽ

0: അല്ലിയാമ്പല് അതൊക്കെ
1: ഭയങ്കര ഇഷ്ടമുള്ള
0: അമ്മ ഭയങ്കര
1: പാട്ടുകളായിരുന്നു
0: ഇഷ്ടമാണ്.
1: അല്ലേ?
0: മോൻ കുഞ്ഞ് ചേച്ചിയുടെ മോനൊക്കെ കുഞ്ഞായിരിക്കുമ്പോ അമ്മ ഇങ്ങനെ പാട്ടുപാടി കളിയാക്കും, പുതിയ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അല്ലെങ്കിൽ പൂമ്പൊടി താന്തോന്നി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ വെച്ച്, പഴയ പുതിയ പടങ്ങൾ, ചന്ദ്രലേഖല പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പാടുമ്പോ ചിരിയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്. അതെ, അമ്മ 2014 മരിച്ചു. എന്നാലും എന്റെ കൂടി ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ എനിക്ക് അമ്മയുണ്ട്, എന്റെ അമ്മ വയ്യാതെ കിടക്കാണ്.
1: അമ്മയുടെ പേര് മണി അല്ലേ? അതെ അതെ, നമ്മള് 79 വരെയുള്ള പാട്ടുകളാണ് എടുക്കുന്നത് ഇപ്പോ.
0: കഴിഞ്ഞ ദിവസം
1: എടുക്കാനൊരു തീരുമാനമുണ്ട്. അത് ഭാവിയിൽ നമ്മൾ 85 വരെയുള്ള പാട്ടുകളും എടുക്കാൻ തീരുമാനമായിട്ടുണ്ട്.
0: അപ്പൊ അത് കേട്ടപ്പോ സന്തോഷമായി. ഈ പാട്ടുകളൊക്കെ അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഇങ്ങനെ വിളിച്ചപ്പോ അതിന് സന്തോഷമായി.
1: ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
0: എനിക്കും അച്ഛതിയോട് സംസാരിക്കാൻ പറ്റിയില്ല, എനിക്കും സന്തോഷം.
1: അപ്പൊ ഇനി ഇതേപോലെ പാട്ടുകൾ എഴുതി ഒരു 3 വർഷത്തേക്ക് കാത്തിരിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു 3 മാസം ഒക്കെ കാത്തിരുന്നാ മതി, അത് കഴിഞ്ഞ അയച്ചോളൂ കേട്ടോ. അപ്പൊ എല്ലാരോടും അന്വേഷണം പറയൂ, മകനോടും മകളോടും ഹസ്ബൻഡിനോടൊക്കെ അന്വേഷണം പറയൂ.
0: ഓക്കെ,
1: പരിപാടി കേട്ടോണ്ടിരിക്കുക. അപ്പൊ ബാക്കി പാട്ടുകൾ കേൾക്കാം നമുക്ക്.
0: ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ.

1979 റിലീസായ അങ്കക്കുറി എന്ന ചിത്രത്തിനുവേണ്ടി വാണിജയറാം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ. അടുത്ത ഗാനം കേൾക്കാം. 1974 റിലീസായ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഒരു മനോഹര ഗാനം. പി ഭാസ്കർ മാഷിന്റെ വരികൾക്ക് ഈണം നൽകിയത് ദക്ഷിണാമൂർത്തി.

1965 റിലീസായ റോസി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ മനോഹരമായൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പി ഭാസ്കർ മാഷിന്റെ വരികൾക്ക് ഈണം നൽകിയത് കെ വി ജോബ്. അടുത്ത ഗാനം കേൾക്കാം. 1974 റിലീസായ അങ്കത്തട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയത്. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

1972 റിലീസായ ആരോമലുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. നേരത്തെ അനൗൺസ് ചെയ്ത അങ്കത്തട്ട എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. പി മാധുരി പാടിയത്.

ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ തീരുകയാണ്. നാളെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം. പോഞ്ഞാശ്ശേരി ചെമ്പാരത്തുകുന്നിൽ നിന്നും ഹസീബ ഷമീർ തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 18 സെക്കൻഡും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മെയ് 31 എത്തി. വെക്കേഷനൊക്കെ കഴിഞ്ഞു. നാളെ മുതൽ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ സവാരി ടൈമിൻ്റെ നേരമാണ്.
2: Blast your mornings with blistering music. Sawari time.

അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാളെ മുതൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങും. കോളേജൊക്കെ തുറന്നോ എങ്ങനെയാണ് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വെക്കേഷന് ഒരുപാട് യാത്രകൾ പോയതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484-24-284-101 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കുക കേട്ടോ. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ബസ്സിലോ കാറിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ നമ്മളെ വിളിക്കാവുന്നതാണ്. വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മളോട് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അവർക്ക് ബർത്ത്ഡേ വിഷസ് ഉണ്ടെങ്കിലോ വെഡിങ് ആനിവേഴ്സറി വിഷസ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്ത് വിഷസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതുമാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഏതാണ്? 0484-24-284-101 എന്ന നമ്മളുടെ റെയിൻബോയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.

0: വേട്ടക്കാരൻ എന്ന സിനിമയിലെ ഒരു ഫാസ്റ്റ് നമ്പർ കേട്ടതാ നമ്മളിപ്പോ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളോടൊപ്പം നമ്മളുടെ ആദ്യത്തെ കോളർ ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: കേൾക്കാമല്ലോ അല്ലേ?
1: കേൾക്കാം.
0: ഓക്കെ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: സുശീല അശോകൻ, ചിലവന്നൂർ.
0: സുശീല അശോകൻ, ചിലവന്നൂർ അല്ലേ? എങ്ങോട്ടാണ് യാത്ര?
1: ഇത് ഞങ്ങളുടെ യാത്ര പള്ളുരുത്തിയിലേക്ക്.
0: പള്ളുരുത്തി?
1: കല്യാണം
0: ആരുടെയാണ്?
1: അനീറ്റയുടെ മോളുടെ. അനീറ്റ എന്ന് വെച്ചാൽ കുഞ്ഞമ്മയുടെ മോളുടെ.
0: കുഞ്ഞമ്മയുടെ മകളുടെ മകന്റെ കല്യാണം. എന്താണ് വരന്റെ പേര്?
1: വരന്റെ പേര് അരുൺ പ്രതാപ്.
0: അരുൺ പ്രതാപും വധു
1: മോബിക.

0: ഷാജി
1: കേട്ടില്ല,
0: മോബിക ഷാജി.
1: മോബിക.
0: ആ
1: വെറൈറ്റി പേരാണല്ലോ മോബിക.
0: വെറൈറ്റി പേര്.
1: പള്ളൂരത്തിൽ വെച്ചിട്ടാണ് കല്യാണം അല്ലേ? ഓക്കെ.
0: അച്ഛന്റെ അമ്മയുടെ പേര് പ്രതാപൻ പ്രസന്ന, ഇവരുടെ മോനാണ്
1: കേട്ടോ. പ്രതാപനും പ്രസന്നയും.
0: പ്രസന്നയുടെ
1: മകനാണ്
0: അരുൺ പ്രതാപ്.
1: അരുൺ പ്രതാപ് അല്ലേ. ഓക്കെ. അപ്പൊ അരുണിനും മോബികയ്ക്കും നമ്മളുടെ റെയിൻബോയുടെ കുടുംബത്തിന്റെ വക വിവാഹ ആശംസകൾ നേരെയാണ് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട്. ഓക്കെ. പാട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ കാര്യസ്ഥാനിലെ മംഗളങ്ങൾ എന്ന് തുടങ്ങുന്ന നല്ലൊരു അടിപൊളി പാട്ട്, നല്ല ഫെസ്റ്റീവ് മൂഡ് ആയിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ. അതെ. അപ്പൊ പള്ളുരുത്തിയിൽ എത്തിയോ?
0: എത്തിയിട്ടില്ല.
1: കാറിലാണ് പോകുന്നത് അല്ലേ. ആ ഓക്കെ. അപ്പൊ എന്തായാലും കല്യാണമൊക്കെ അടിച്ചു വിളിക്കൂ. സന്തോഷമായിട്ട് എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കൂ. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി അരുണിനും മോബികയ്ക്കും റെയിൻബോയുടെ വക ഹാപ്പി, എന്താ പറയുക, വിവാഹ ആശംസകൾ നമ്മൾ നേരെയാണ്. അപ്പോൾ പാട്ട് കേൾക്കാം. താങ്ക് യു ഫോർ കോളിംഗ്.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളോടൊപ്പം നമ്മുടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഞാൻ സിനി, കൈപ്പമംഗലം.
0: കൈപ്പമംഗലത്ത് നിന്നാണ് അല്ലേ സിനി? സിനി,
1: പമ്പിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ പാട്ട് വേണ്ടത്.
0: ഏത് പാട്ടാണ്?
1: മിന്നൽവള.
0: മിന്നൽവള ആ പാട്ടാണ് വേണ്ടത് അല്ലേ? ഓക്കെ. അപ്പൊ സിനിയുടെ വീട് എവിടെയാണ്?
1: എടമുട്ടത്ത്.
0: എടമുട്ടം. അപ്പൊ എടമുട്ടത്ത് നിന്ന് എത്ര നേരം എടുക്കും ഇവിടെ എത്താനായിട്ട്?
1: ഒരു 10 മിനിറ്റ് മതി.
0: ആ 10 മിനിറ്റ് മതി, പെട്ടെന്ന് എത്തും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പമ്പിൽ ഒരുപാട് പേരുണ്ടോ? ഒത്തിരി പേരുണ്ട്. ആ അപ്പൊ എല്ലാരുടെ പേരും പറയണ്ടല്ലേ, ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ടിടാം അല്ലെ. തിരക്കുണ്ടോ പമ്പില് ഞായറാഴ്ച ആയിട്ട്? കുറവാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ടാണ് ഏറ്റവും ഇഷ്ടല്ലേ, മിന്നൽ വള? എല്ലാ പാട്ടും ഇഷ്ടമാണ്. റേഡിയോ വെക്കോ അവിടെ? ഓക്കെ ഓക്കെ. അപ്പൊ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ജോലി എടുക്കുകയാണ് അല്ലേ?
1: ഓക്കെ.
0: ഓ, ചായ കുടിക്കേണ്ട സമയമായി. എന്തോ ഓക്കെ. എത്ര സമയം വരെ നിക്കണം അപ്പോ? വൈകിട്ട് 4 മണി വരെ. ഓക്കെ. അപ്പൊ അവിടെ എല്ലാവരോടും അന്വേഷണം പറയൂ റെയിൻബോയുടെ വക. എല്ലാരും കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മിന്നൽവള കേട്ടാലോ? ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്.
1: താങ്ക് യു. ഓക്കെ, വെൽക്കം.

0: സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടുണ്ട്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, ഞാൻ എന്റെ പേര് സുലൈമാൻ.
0: സുലൈമാൻ, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ തൃശൂർ ജില്ലയിലെ കയ്പമംഗലം കൂരിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
0: കയ്പമംഗലം കൂരിക്കുഴി, തൃശൂർ അല്ലേ? എങ്ങോട്ടാണ് യാത്ര?
1: ഇന്ന് വരവീട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു പള്ളി. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവാറുണ്ട്.
0: അവിടേക്ക് പോവാണ്?
1: റെഡിയായി
0: നിൽക്കണു അല്ലേ? ഒറ്റയ്ക്കാണോ പോകുന്നേ?
1: ഒറ്റയ്ക്കാണ്.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാണെന്ന് വേണ്ടത്? പെരുമഴക്കാലത്തിലെ പാട്ട് മെഹറുബാ മെഹറുബാ, ആ പാട്ടല്ലേ? പുതുക്ക പെണ്ണേ മെഹറുബാ, ആ നല്ല പാട്ടാണ്. പെരുന്നാളിന്റെ സമയൊക്കെ അല്ലേ അല്ലേ? അതെ, അപ്പൊ നല്ലൊരു പാട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് മക്കള് രണ്ടാള്, ഷക്കീർ ഷക്കീല.
0: ഓക്കെ, അപ്പൊ എല്ലാരോടും അന്വേഷണം പറയൂ.
1: നമ്മള് രണ്ട്
0: കൂട്ടുകാരന്മാരുടെ ഡെഡിക്കേഷൻ ആർക്കാണ്?
1: താജുദ്ദീൻ, തൃപ്രയാർ നാട്ടിയ കോടതി വളവെന്ന് പറഞ്ഞ സ്ഥലം.
0: താജുദ്ദീനും പിന്നെ
1: തളിക്കുളം സുബ്രഹ്മണ്യ ചേട്ടൻ, തളിക്കുളം.
0: അവിടുത്തെ സുബ്രഹ്മണ്യം ചേട്ടനും തളിക്കുളത്തെ. അപ്പൊ താജുദ്ദീനും സുബ്രഹ്മണ്യം ചേട്ടനും

0: സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ പാട്ടല്ലേ.
1: ഡെഡിക്കേഷൻ
0: ആ തൃശ്ശൂരിൽ നിന്നുള്ള സുലൈമാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് മെഹറുബ മെഹറുബ. ഓക്കെ പോരെ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, പാട്ട് കേട്ടോളൂ.
1: ഓക്കെ, താങ്ക് യു.

0: ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 സവാരി ടൈം. യാത്രയിലായിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇപ്പോൾ നമ്മളെ വിളിക്കാവുന്നതാണ്. 0484242101. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്, അവർക്ക് വിഷസ് അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484242101 ഈ നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ.

0: ദിൽ ബേച്ചാര എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ടത്. നമ്മളോടൊപ്പം നമ്മളുടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: നയമ.
0: നയമ, നയമ എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ പാലക്കാട് കണ്ണാടി.
0: പാലക്കാട് കണ്ണാടിയിൽ നിന്ന് നയമയാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് നയമ വിശേഷം? എങ്ങോട്ടാണ് യാത്ര?
1: ഞങ്ങളിപ്പോ കോയമ്പത്തൂര് പോയിക്കൊണ്ടിരിക്കുക.
0: എന്താണ് വിശേഷം?
1: ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്.
0: ഓഹോ,
1: പാലക്കാട് ഹസ്ബൻഡിന്റെ വീടാണ്.
0: ഓക്കെ ഓക്കെ
1: അവിടുന്ന് നാളെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ, കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യണേ.
1: അതെ അതെ, കോയമ്പത്തൂർ.
0: അപ്പൊ പോയി വരൂ അല്ലേ?
1: അതെ, പോയി വരും.
0: ഓക്കെ ഓക്കെ,
1: വീക്കെൻഡ്സിൽ ഇവിടെ വരും.
0: വീക്കെൻഡ്സിൽ ഇങ്ങോട്ട് പോരും. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യണേ നൈമ?
1: ഞാൻ കോയമ്പത്തൂര് ഈറ്റ്നാരി എന്ന് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് ദൂരം ഉണ്ടോ യാത്ര?
1: ഇല്ല, 45 മിനിറ്റ്സ് ഉള്ളൂ.
0: 45 മിനിറ്റ്സേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കോട്ടയത്തും പാലക്കാടും ഒക്കെ പറയൂ.
1: കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല വിശേഷം. മഴ കാത്തിരിക്കുന്നു.
0: ഇന്ന് ഇത്തിരി വെയിലാണല്ലേ?
1: അതെ, വെയിലാണ്.
0: ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കാണ് യാത്ര? ആരെങ്കിലും ഉണ്ടോ കൂട്ടിന്?
1: ഹസ്ബൻഡാണ് ഡ്രോപ്പ് ചെയ്യുന്നത്.
0: ഹസ്ബൻഡാണ് ഡ്രോപ്പ് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഹസ്ബൻഡ് പേര് പറഞ്ഞോളൂ.
1: ബിശ്വാസ്.
0: ബിശ്വാസ്, രണ്ടുപേരും പേര് നല്ല വെറൈറ്റി പേരാണ്, നയമയും
1: ബിശ്വാസും.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് ഏതാണ് വേണ്ടത്?
1: എനിക്ക് ഹുസൈനസ് അബ്ദുള്ളയിലെ പ്രമദവനം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്.
0: ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: എനിക്ക് ഇഷ്ടമാണ്, ഫേവറേറ്റ് സോങ്.
0: ഫേവറേറ്റ് സോങ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ വഴിയില്? അല്ലെങ്കിൽ സൺഡേ അല്ലേ, വലിയ തിരക്ക് ഉണ്ടാവില്ലായിരിക്കും അല്ലേ?
1: ഇല്ല, ബ്ലോക്ക് ഒന്നുമില്ല, നല്ല റോഡാണ് ഇവിടുന്ന് അങ്ങോട്ട്.
0: അങ്ങോട്ട് ഒന്നും നോക്കാനില്ല. ഓക്കെ,
1: പിന്നെ ഈ പാട്ട് എന്റെ രണ്ട് അമ്മമാർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ഓക്കെ, രണ്ട് അമ്മമാരും പേര് പറഞ്ഞോളൂ. ഷേർലിയും സ്മിതയും. ഓക്കെ, അപ്പൊ രണ്ട് അമ്മമാർക്കും വേണ്ടി നയമ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് പ്രമദവനം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ് നയമ.
1: താങ്ക് യു.
0: ഓക്കെ, പാട്ട് കേട്ടോളൂ. എല്ലാരോടും അന്വേഷണം പറയൂട്ടോ നമ്മളുടെ.
1: പറയാം.
0: ഓക്കെ, ബൈ.

0: നമ്മളുടെ അടുത്ത കോളർ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് സുനിൽ, എരൂർ എന്ന് വിളിക്കുന്നു.
0: എരൂര്?
1: എരൂര്, തൃപ്പൂണിത്തുറ എരൂര്.
0: തൃപ്പൂണിത്തുറ എരൂര്. ഓക്കെ, എങ്ങോട്ടാണ് യാത്ര?
1: ഇപ്പോ തൃപ്പൂണിത്തുറയിൽ നിന്ന് മാമലയ്ക്ക് പോവാണ്.
0: മാമല? എന്താണ് വിശേഷം മാമലയില്?
1: വിശേഷം അമ്മാവന്റെ റിട്ടയർമെന്റ് ആണ്.
0: ഓക്കെ,
1: പങ്കെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: എത്തി? ആരൊക്കെ ഉണ്ട് ഒപ്പം?
1: ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, അവരൊക്കെ അങ്ങോട്ട് കേറി, ഞാൻ പുറത്തു നിൽക്കുകയാണ്. എന്നൊന്ന് വിളിക്കാന്ന് വെച്ച് വിളിച്ചതാണ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചപ്പോ തന്നെ കിട്ടി. അപ്പൊ ഭാഗ്യമുണ്ട്.
1: മൂന്നാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത്.
0: ആണല്ലേ? ഓക്കെ. അപ്പൊ അമ്മാവന്റെ പേരെന്താണ്? എവിടുന്നാണ് റിട്ടയർ ആവുന്നേ?
1: അമ്മാവൻ സിറ്റി ബോഡിന്നാണ് റിട്ടയർഡ് ആണ്. ഓവർസീസ് ആയിരുന്നു. പേര് ഷാജി എന്നാണ്.
0: ഷാജി. ഓക്കെ, അപ്പൊ അമ്മാവന് വേണ്ടിയാണ് ഇന്നത്തെ പാട്ട് അല്ലേ?
1: ഇന്നത്തെ പാട്ട്. പിന്നെ തൃപ്പൂണിത്തുറ എല്ലാ കള്ളുഷാപ്പ് തൊഴിലാളി കൂടിയാണ്. തൃപ്പൂണിത്തുറ കള്ളുഷാപ്പ് തൊഴിലാളിക്കും മറ്റു സ്വതാർക്കും വേണ്ടി ഞാൻ ഡെലിഗേറ്റ് ചെയ്തു.
0: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ പാട്ട്. പാൽനിലാവിനും അല്ലേ? കാബൂളിവാലയിലെ പാട്ടാണ്.
1: കാബൂളിവാല പാട്ടാണ്.
0: പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല ഇല്ല
0: ഇല്ല.

0: പാടാറില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് ആസ്വദിച്ചോളൂ. അപ്പൊ എല്ലാവർക്കും എല്ലാവരോടും അന്വേഷണം പറയാ. അമ്മാവൻ എന്തായാലും റിട്ടയർമെന്റിന്റെ ആശംസകളൊക്കെ നേരെയാണ്. ഷാജി എന്നല്ലേ അമ്മാവന്റെ പേര്? ഓക്കെ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. പാട്ട് കേട്ടോളൂ.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണിത്?
1: ഞാൻ ഷാരി വിജയൻ.
0: ഷാരി വിജയൻ എവിടുന്നാണ് വിളിക്കുന്നേ?
1: കാഞ്ഞൂർ തട്ടാമ്പടിയിൽ നിന്ന്.
0: കാഞ്ഞൂർ അല്ലേ? കാഞ്ഞൂർ തട്ടാമ്പടിയിൽ നിന്നും ഷാരി വിജയൻ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ. ചായ കുടിക്കാൻ പോണു.
0: ചായ കുടിക്കാൻ പോണു. എങ്ങോട്ടാണ് നീ യാത്ര?
1: ഇന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാമാണ്. അവിടെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട്. അനിയത്തിക്ക് തയ്യലാണ്. അനിയത്തിയും വിളിക്കാറുണ്ട്.
0: അനിയത്തിയുടെ പേരെന്താ?
1: തങ്ക രാജപ്പൻ.
0: തങ്ക. ഓക്കെ, അപ്പൊ ദൂരമുണ്ട് ഒരുപാട് അനിയത്തിയുടെ വീട്ടിലേക്ക്?
1: ഇല്ല, ഇവിടുന്ന് അങ്കമാലി.
0: അങ്കമാലിയാണ്.
1: അങ്കമാലി.
0: ഓക്കെ ഓക്കെ. അപ്പൊ ആരൊക്കെ കൂടിയാണ് പോകുന്നേ?
1: ഞാൻ തന്നെ പോണേ.
0: ഒറ്റയ്ക്കാണ് പോകുന്നേ? ഓക്കെ. അപ്പൊ ഇന്ന് വൈകുന്നേരം വരുള്ളൂ തിരിച്ച്? ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങും അല്ലേ? ഇപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാന് ഈ മാസം അച്ഛന്റെ ആണ്ടായിരുന്നപ്പോ ഒരു ശിവന്റെ പാട്ടാണ് എനിക്ക് ആഗ്രഹിച്ചത്. ഞാൻ ഏഴര പൊന്നാണ് പുറത്തെഴുന്നുള്ള പാട്ടാണ് വിചാരിച്ചത്.
0: ആഗ്രഹിച്ചല്ലേ? പക്ഷെ നമ്മള് നമ്മുടെ ഈ സവാരി ടൈമിൽ നമ്മളെ പുതിയ പാട്ടുകളാണ് കൊടുക്കുന്നത്. നമ്മള് സ്വാഗതം കൊച്ചിയില് പഴയ പാട്ടുകളൊക്കെ കേട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞോളൂ.
1: മറ്റേ
0: കൊച്ചുമോന് ഇഷ്ടമുള്ള പാട്ടാന്ന് പറഞ്ഞതല്ലേ? മക്കസായി മക്കസായി വെട്ടത്തിലെ പാട്ട്. കൊച്ചുമോന്റെ പേരെന്താണ്?
1: അർജുൻ.
0: അർജുൻ. അർജുൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: അർജുൻ ഈ വർഷം ഒന്നിലേക്ക്.
0: ഈ വർഷം ഓ ഓ ഓ, സ്കൂൾ ആനിവേഴ്സറിക്ക് അതായിരുന്നു കളിച്ചതല്ലേ? അപ്പൊ അതാണ് അതിനോട് ഇഷ്ടം. ഓക്കെ ഓക്കെ.
1: പിന്നെ അതിന് താഴെ ഒരു കൊച്ചുണ്ട്, 7 മാസമായി.
0: അർജുന്റെ അനിയൻ. പേരെന്താണ്?
1: പേര് കാർത്തി കൃഷ്ണ.
0: കാർത്തി കൃഷ്ണ. അർജുനും കാർത്തിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അനിയത്തിയോടൊക്കെ അന്വേഷണം പറയൂ കേട്ടോ.
1: പറഞ്ഞേക്കാം.
0: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. പറഞ്ഞോളൂ. ഓ, സുഖം സുഖം, ഞങ്ങൾക്കൊക്കെ സുഖം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാരും വിളിച്ചോണ്ടിരിക്കല്ലേ, അതാണ്. പഴയ പാട്ടുകള് നമ്മള് സ്വാഗതം കൊച്ചിയില് കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ യുവർ ചോയ്സിലൊക്കെ കൊടുക്കാറുണ്ട്. 12 മണിക്ക്, 12 മണി തൊട്ട് യുവർ ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സ്വാഗതം കൊച്ചിയിൽ എത്ര നേരം പഴയ പാട്ടുകൾ കേട്ടുവന്ന് സവാരി ടൈമിലേക്ക് നമ്മൾ പുതിയ പാട്ടുകളാണ് വെച്ചിരിക്കണതേ, അതാണ്. ഓക്കെ, ഏഴര പൊന്നാനയാണ് ആ പാട്ടായിരുന്നു കേൾക്കാൻ ആഗ്രഹം അല്ലേ? ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പാ. പാടിക്കോളൂ.
1: തൊഴുന്നേ ഞാൻ തിരുനാഗത്തളയിട്ട കൃപാദം, നമ ശിവായ നമ ശിവായ നമ ശിവായ.
0: ഇപ്പൊ സങ്കടം കുറച്ച് മാറിയില്ലേ? പാട്ട് പാടിയില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സങ്കടമൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും അടിച്ചുള്ളി പാട്ട് കേട്ടോളൂ. കൊച്ചുമോന് ഇഷ്ടമുള്ള പാട്ടല്ലേ? ഓക്കെ ഓക്കെ, ബൈ.
1: Okay.

0: സവാരി ടൈമിൽ നമ്മളോടൊപ്പം ഒരു കോളർ ചേർന്നതായിരുന്നു. നിർഭാഗ്യവശാൽ ആ കോള് ഡ്രോപ്പായിപ്പോയി. വിനോദായിരുന്നു ലൈനിലുണ്ടായിരുന്നത്, കോള് ഡ്രോപ്പായിപ്പോയി. എന്തായാലും സമയം 9 മണി കഴിഞ്ഞ് 27 മിനിറ്റും 34 സെക്കൻഡും ആയിട്ടുണ്ട്. 10 മണി വരെയാണ് സവാരി ടൈമിൻ്റെ നേരം. ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, 0484-2428-101. ഒരു കോളർ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ്? എവിടുന്നാണ്? ആലുവ. ആലുവയിൽ നിന്നും ലതയാണ്. എങ്ങോട്ടാണ് ലത യാത്ര ഇന്ന്? എവിടെ പോയിട്ട്? ആണോ? എന്നിട്ട് വീട്ടിൽ തിരിച്ചെത്തി? യാത്ര ചെയ്യുമ്പോ തൊട്ട് വിളിക്കുകയാണ്, ഇപ്പോഴാണ് കിട്ടിയത്. യാത്ര കഴിഞ്ഞപ്പോഴല്ലേ.

0: ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ ഹലോ,
1: ഹലോ.
0: ആ
1: പറഞ്ഞു മാഡത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചോ.
0: ആണോ, എനിക്കിഷ്ടമുള്ള പാട്ട് മതി.
1: ആ മതി.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് വേറെ?
1: വീട്ടിലെന്റെ ഭർത്താവ്, രണ്ട് മക്കള്.
0: ആ ഓക്കെ, മക്കളുടെ പേരെന്താണ്?
1: ആവണി, ആദിത്യൻ.
0: ആവണിയും ആദിത്യനും.
1: അതെ.
0: പഠിക്കുകയാണോ? ചെറിയ ക്ലാസ്സിലാണോ?
1: അല്ലല്ല, മോൻ ട്രിപ്പം കഴിഞ്ഞു.
0: ആഹാ, വലിയ കുട്ടികളാണ്.
1: മോന്റെ മോക്കടെ കല്യാണം കഴിഞ്ഞു, ഒരു രണ്ടര വയസ്സായത്.
0: ആഹാ, അപ്പൊ അമ്മൂമ്മയാണ്. നിദാൻ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി? യാത്രയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എത്തി. ഇനി എന്താണ്? മോളുടെ അടുത്ത് പോണം. ആ, കുഞ്ഞുമാവയെ കാണാൻ പോണം അല്ലേ? അതെവിടെയാണ് സ്ഥലം? കോതമംഗലം. ഓക്കെ ഓക്കെ. ആ, അപ്പൊ എന്തായാലും കുഞ്ഞുമാവയോടും കുഞ്ഞുമാവയുടെ അമ്മയോടൊക്കെ ഞങ്ങളുടെ

0: ഇനി
1: ആ
0: എന്താണ്?
1: മോക്കളുടെ അടുത്ത് പോകണം ഇനി, മോക്കളുടെ അടുത്ത് പോകണം ഇനി.
0: മോളുടെ അടുത്ത് പോകണം. ആ കുഞ്ഞുമാവിയെ കാണാൻ പോകണം അല്ലേ.
1: അതെ അതെ,
0: അതെവിടെയാണ് സ്ഥലം?
1: കോതമംഗലം.
0: കോതമംഗലം.
1: അതെ
0: ഓക്കെ ഓക്കെ. ആ അപ്പം എന്തായാലും കുഞ്ഞുമാവിയോടും കുഞ്ഞുമാവിയുടെ അമ്മയോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയൂ.
1: ഓ പറയാ.
0: ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, പാട്ട് കേൾക്കാം.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഇത് ഞങ്ങൾ ഇവിടുത്തെ കൊടുങ്ങല്ലൂർ നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. എന്റെ
0: കൊടുങ്ങല്ലൂർ.
1: നാട്ടിലാരായി? എന്റെ പേര് സലിൻ എന്നാണ്.
0: ആ സലിൻ.
1: ആ
0: ആ ആരൊക്കെയാണോ അപ്പോൾ ഉള്ളത്? ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു.
1: ഞാനും എന്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളു.
0: ആണോ? ഓക്കെ. ഞാനും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ പേരൊക്കെ പറഞ്ഞോളൂ.
1: പേര് ശശി എന്നാണ്. എൻ എസ് ശശി.
0: ശശിധരനും സലിനും കൂടി എവിടെ പോയിട്ട് വരികയാണ്?
1: വീടാണ്.
0: എന്താണ്?
1: ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വന്നോളൂ.
0: ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്.
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണെന്ന് വേണ്ടത്?
1: നമുക്ക് പുതിയ പഴയ പാട്ട് കിട്ടുമോ?
0: പഴയ പാട്ട് കിട്ടില്ല.
1: എന്നാ ഇഷ്ടമുള്ളൊരു നല്ലൊരു ഗാനം,
0: നല്ലൊരു പാട്ട് വെക്കാം.
1: ആ
0: നമുക്ക് രാവണപ്രഭുവിലെ പാട്ട് വെക്കാം.
1: രാവണപ്രഭുവിലെ പാട്ട്. ലൊക്കേഷൻ നമ്മുടെ 2020 അയണിംഗ് സെന്റർ.
0: അയണിംഗ് സെന്റർ അവിടെയാണ് വർക്ക് ചെയ്യണേ?
1: 20 രൂപ. ഞങ്ങൾ നടത്തുന്ന ഷോപ്പാ.
0: ഓക്കെ ഓക്കെ. ആഹാ, അതെവിടെയാണ് സ്ഥലം?
1: സ്ഥലം തൃപ്പൂണിത്തുറ.
0: തൃപ്പൂണിത്തുറ. സ്ഥലം കൊടുങ്ങല്ലൂരല്ലേ?
1: ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വന്നു.
0: ഓ, അപ്പൊ തൃപ്പൂണിത്തുറക്കാരാണ്.
1: തൃപ്പൂണിത്തുറക്കാരാണ്.
0: ഓക്കെ ഓക്കെ. തൃപ്പൂണിത്തുറയിലെ എവിടെയാണ്?
1: തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട.
0: വടക്കേക്കോട്ടയിലാണ് അല്ലേ? ഓക്കെ
1: അതെ.
0: ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ നടത്തുന്നേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താ, ഞായറാഴ്ച ആയിട്ട് രാവിലെ തന്നെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി എന്താ പരിപാടി?
1: അതെ അതെ.
0: ഇനി എന്താ പരിപാടി? ജോലി ഉണ്ടോ? ഒന്ന് ഉച്ചവരെ കടയുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ.

0: സാധ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുണ്ട്. സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: എന്റെ പേര് ഹർഷ.
0: ഹർഷ, എവിടെ നിന്നാണ് ഹർഷ വിളിക്കുന്നേ?
1: പുല്ലുവഴി.
0: പെരുമ്പാവൂര് പുല്ലുവഴി. ഓക്കെ, എങ്ങോട്ടാണ് യാത്ര?
1: പെറവത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അച്ഛന്റെ വീട് പെറവാണ്. അവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയുണ്ട്.
0: പൂജയിൽ പങ്കെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആരൊക്കെയുണ്ടോ ഒപ്പം?
1: അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛന്റെ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ ചേച്ചിയുടെ മോളും ഞാനും.
0: ഓക്കെ, ഇപ്പൊ എവിടെ വരെ എത്തി? യാത്രയൊക്കെ സുഖാണോ? ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ?
1: ഇല്ലില്ല, ബ്ലോക്ക് ഒന്നും ഇല്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ
0: എത്തും. മഴയുണ്ടോ?
1: ഇല്ലില്ല, മഴയില്ല.
0: ഇല്ല, അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയാണ്. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇന്ന് അവിടെ നിക്കുവോ അല്ലെങ്കിൽ വൈകുന്നേരം പോരുവോ? എങ്ങനെയാണ്?
1: പൂജ
0: കഴിഞ്ഞാൽ പോരൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയിലത്തെ ചെമ്പകം പൂത്തോട്ടെ.
0: ഓക്കെ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ് ചോദിച്ചിരിക്കണേ.
1: അതെ,
0: പാട്ട് പാടുവോ ഹർഷ?
1: തരക്കേടില്ല.
0: എന്നാ രണ്ടുപേരും നമുക്ക് കേൾക്കണല്ലോ.
1: അയ്യോ,
0: പാടിക്കോളൂ രണ്ടുപേരും പാട്ട്, ഏതെങ്കിലും ഇഷ്ടമുള്ളത് പാടിക്കോ.

0: മാത്രമേ
1: ആഹാ, അടിപൊളിയായിട്ട് പാടിയില്ലോ. പാട്ട്
0: താങ്ക് യു.
1: പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
0: പഠിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ബ്രേക്ക് ആയിപ്പോയി, അതാണ്
1: ബ്രേക്കായി.
0: മെയിൻ.
1: ആഹാ,
0: സ്റ്റഡീസില് ഫോക്കസ് ചെയ്തപ്പോ അത് ബ്രേക്ക് ആയിപ്പോയി.
1: ബ്രേക്ക് ആയി. പെഷസലായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്താ
0: താങ്ക്
1: ചെയ്യണേ
0: യു.
1: ഇപ്പൊ ഹർഷ?
0: ഞാൻ വർക്ക് ചെയ്യാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ.
1: ആഹാ, അപ്പൊ ഇനി സമയമൊന്നും വൈകിട്ടൊന്നും ഇല്ല, ഇനിയും പഠിക്കാം.
0: അതെ അതെ, കണ്ടിന്യൂ ചെയ്യണമെന്ന്
1: കണ്ടിന്യൂ
0: വിചാരിക്കുന്നു.
1: ചെയ്യണം. നല്ല ശബ്ദമാണ്, നല്ല ഹൈ പിച്ച് ഒക്കെ പോകുന്നുണ്ട്. നന്നായി അവിടെയൊക്കെ പാടുകയും ചെയ്തു.
0: താങ്ക് യു.
1: നന്നായി പാടി കേട്ടോ. അപ്പൊ ഏത്
0: ഓക്കെ ഓക്കെ.
1: ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യണേ? പെരുമ്പാവൂർ
0: ഞാൻ
1: തന്നെയാണോ?
0: അല്ലല്ല, മൂവാറ്റുപുഴയില് റാസ്മെക് എന്ന് പറയും, ലോൺ പ്രോസസിംഗ് സെല്ലാണ്.
1: ഓക്കെ ഓക്കെ, മൂവാറ്റുപുഴയിലാണ് അല്ലേ.
0: അതെ അതെ.
1: അപ്പോ പോയി വരാണോ ചെയ്യണേ ദിവസവും?
0: ആ പോയി വരാൻ, പോയി
1: ഓക്കെ
0: വരാൻ.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഹർഷ, പാട്ടും കേട്ടു, സംസാരിക്കാനും പറ്റി.
0: അതെ അതെ, ഇവിടെയും സന്തോഷം. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇപ്പൊ കിട്ടിയത്. അപ്പോ
1: കിട്ടിയത്, എന്തായാലും സന്തോഷമായില്ലേ.
0: അതെ അതെ, ഒരുപാട്
1: അപ്പൊ
0: സന്തോഷം.
1: എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ.
0: ആ ഓ പറയാം പറയാം.
1: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്.
0: ഓക്കെ കേൾക്കാം.
1: ബൈ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ.
0: താങ്ക് യു. ബൈ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: സമയം അങ്ങനെ 9 കഴിഞ്ഞ് 56 ആയിട്ടുണ്ട്. നമ്മുടെ സവാരി ടൈമിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതിയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വിളിച്ചവർക്കും വിളിച്ചിട്ട് കിട്ടാത്തവർക്കും പാട്ട് കിട്ടാത്തവർക്കും എല്ലാവർക്കുമായി ഇതാ ഈ ഒരു പാട്ട് കേട്ട് നമുക്ക് ഇന്നത്തേക്ക് തൽക്കാലം വിട പറയാം. 9:57 സമയം, 10 ദാ വാട്സപ്പുമായിട്ട് നമ്മുടെ വിഷ്ണുപ്രിയ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ട് ദാ വേഗം പോയിട്ട് തിരിച്ചു വരാം.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യുമിൻ ഓങ് ലിംഗ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽ മഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതികവിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൌത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. മന്ത്രിമാരായ T. സിദ്ദിഖ്, K. M. ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. 2 മാസത്തെ ഒഴിവുകാലത്തിനുശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായ കടിയങ്ങാട് കിഴക്കയിൽ K. ബാലനാരായണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FC നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു പാട്സപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 7:28 ആയപ്പോൾ പാട്സപ്പുമായിട്ട് ഞങ്ങൾ രണ്ടു കൂടെ റെഡി ആയിട്ടിരിപ്പുണ്ട്.
1: അതെ,
0: ഞാൻ വിഷ്ണുപ്രിയ,
1: ഞാൻ അശ്വതി.
0: ഞങ്ങളുടെ റെഡിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. മെസ്സേജ് അയക്കുന്ന നമ്പർ 8547341075 8547341075. പക്ഷെ ഈ മെസ്സേജ് അയക്കുന്ന നമ്പർ കാണാതെ പഠിച്ചു വെച്ച് അല്ലെ, മുൻകൂട്ടി നമുക്ക് ധാരാളം മെസ്സേജുകൾ
1: വന്നിട്ടുണ്ട്.
0: ഒത്തിരി
1: നമ്പർ പറയാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ
0: മെസ്സേജ്, നമ്മുടെ മെസ്സേജ് കാണാതെ അറിയാം. അങ്ങനെ നമുക്ക് ആദ്യത്തെ മെസ്സേജ് ആരുടെ വായിക്കണ്ടേ? അച്ചുവിന്റെ അമ്മയിലെ എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഷേർലി ജെറോം പാനായി കുളത്ത് നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന മകൾ ധന്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ധന്യ കുട്ടിക്ക്. ധന്യ എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പഠിക്കുവാണോ ജോലിക്ക് പോകണോ മോളാണോ എന്ന് അറിയില്ല. എന്തായാലും ധന്യയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. നീ ഒരു പുഴയായി തഴുകുമ്പോൾ എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ദു വൈക്കത്ത് എന്നാണ്. ഇന്ദു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ് കേട്ടോ. തിളക്കം എന്ന ചിത്രം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണാമെന്നറിയാം. മോണിക്ക സോങ് ചോദിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു വാവയുടെ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ട് അല്ലേ. ആരാണ്? രാഗിത, ഇടപ്പള്ളിയിൽ നിന്നും, നമ്മുടെ അടുത്ത് നിന്നാണേ. മോണിക്ക സോങ് ആണ് ചോദിച്ചിട്ടുള്ളത് മോളും മാളുവിന് വേണ്ടി. അപ്പൊ മാളു ആണ് ആ ഡി പിയിലുള്ള സുന്ദരി കുട്ടിയെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു അല്ലേ. മാളു ആയിരിക്കാനാണ് സാധ്യത. പിന്നെ വരുമ്പോ അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ബർത്ത്ഡേ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, പിറന്നാളല്ല എന്നായിരിക്കും. ഗോഡ് ഫാദറിലെ പൂക്കാലം വന്നു പൂക്കാലം എന്ന അതിമനോഹരമായ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീതു, ശ്രേയ, ശ്രീയേഷ് പാലക്കാട് എടത്തറ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അച്ഛൻ്റെ നെയിം രതീഷ് എന്നാണ്. ഞാൻ ചോദിക്കാൻ

0: പേരാണ്, അച്ഛന്റെ പേര്
1: വെച്ചില്ലല്ലോ, മക്കളുടെ പേരല്ല വെച്ചല്ലോ അത്.
0: വേറെ ആരൊക്കെയാ ജയിച്ചു? മെസ്സേജ്
2: സൽമാ ജമാലുദ്ദീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബനാറസ് എന്ന സിനിമയിലെ കൂവരം കളി പൈതലേ, ഈ പാട്ട് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബീന രാജിന് ആശംസകളോടെ വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നം. അപ്പോ ബീന രാജിന്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ,
1: വെരി ഹാപ്പി ബർത്ത്ഡേ.
2: പിന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിത ഉണ്ണികൃഷ്ണനാണ്. ഹായ് വിഷ്ണുപ്രിയ അശ്വതി, പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ സിനിമയിലെ കണ്ണാന്തുമ്പി പാട്ട് അല്ലെങ്കിൽ മാണിക്കക്കല്ല് എന്ന സിനിമയിലെ നാടായാൽ ഒരു സ്കൂൾ വേണമെന്ന പാട്ട് വെച്ച് തരാമോ?
1: സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ചിട്ടാണ്,
2: അല്ലെങ്കിൽ കിളിക്കാൻവെട്ടി എന്ന സിനിമയിലെ ഒരു പച്ചക്കറിക്കായ തട്ടിൽ. നാളെ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
1: സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ചുറ്റുമുള്ളവർക്കും അതൊരു സന്തോഷവും, പോകുന്ന കുട്ടികൾക്ക് അതൊരു സങ്കടവുമാണ്.
2: അതെ അതെ. ഹായ് പാത്സപ്പ്, ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനി. എനിക്ക് പ്രിയമാന തോഴി എന്ന മൂവിയിലെ മാൻകുട്ടിയെ എന്ന പാട്ട് വെച്ചു തരുമോ? പിന്നെ ഒരു അഭ്യർത്ഥനയുണ്ട്, പാട്സാപ്പ് 2 മണിക്കൂർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
1: ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പാട്സാപ്പ് 2 മണിക്കൂർ ആക്കണം അല്ലേ.
2: അതെ അതെ അതെ. ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ തൃശൂർ പൊന്നൂക്കരയിൽ നിന്നാണ്, പേര് സുബീഷ്. എനിക്കിന്ന് ദശരഥ മൂവിയിലെ മന്ദാര ചെപ്പുട്ടു എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഒത്തിരി പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുകളെല്ലാം ഞങ്ങൾ വരി വരിയായിട്ട് ഓരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. കേട്ടോണ്ടിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ പാട്സാപ്പ്.

0: വാട്സാപ്പിലേക്ക് ഇതാ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. മോണിക്ക എന്നുള്ള അടിപൊളി പാട്ടാണ്, എല്ലാ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. കേട്ട എല്ലാവരും ഒന്ന് ഡാൻസ് കളിക്കുന്ന അടിപൊളി പാട്ടാണ്. അങ്ങനെ അടിപൊളി പാട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്നും അഭിലാഷിന്റെ മെസ്സേജ് ഉണ്ട്. കീർത്തി ചക്രയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, പൂഞ്ചോലി കിളി എന്ന പാട്ടാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഒരുപാട് ജീവനായ പാട്ടാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഡെഡിക്കേഷൻ എനിക്ക് തന്നെ കൊള്ളാം, അത് കൊള്ളാം കേട്ടോ. അത് ശരിയായില്ല, വേണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമായിരുന്നു അല്ലേ, കുഴപ്പമില്ല. സ്വന്തമായിട്ട് ഡെഡിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ജൂൺ 1 ബർത്ത്ഡേ ആണ്. ആഹാ, അപ്പൊ ജൂൺ 1 എല്ലാവരും സ്കൂളിൽ പോകുന്ന ദിവസമാണ് അഭിലാഷിന്റെ ബർത്ത്ഡേ അല്ലേ. ഓക്കെ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. പിന്നെ ഫാമിലി ഫ്രണ്ട്സിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രത്യേക ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം. ഗുഡ് മോർണിംഗ് റെയിൻബോ. സബിത മനോജ് ഇരിഞ്ഞാലക്കുട കാട്ടൂരിൽ നിന്നാണ്. അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ നിലാവിന്റെ നീലഭസ്മം,
1: നല്ല പാട്ട്,
0: അതിമനോഹരമായ പാട്ടാണ്. ചേച്ചി രണ്ടുപേരും പാടുന്നോ?
1: ശബ്ദം ശരിയല്ല,
0: ഒന്ന് ശ്രമിച്ചു.
1: ഞാൻ അധികം സംസാരിക്കാത്തതും
0: അതെ അതെ, ചുമക്കായിരുന്നു, ചുമച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ട് വെച്ചുതരാൻ വേണ്ടി ചുമ പോലെ അവഗണിച്ചുകൊണ്ട് വാട്സപ്പ് ചെയ്യാണ്. അലീന മെസ്സേജ് അയച്ചിട്ടുണ്ട്, പെരുമ്പടപ്പാണോ അതോ പെരുമ്പടപ്പിൽ? ഓക്കെ, അതെ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. വിളിക്കുന്നതല്ലേ, വിളിക്കുന്നതല്ല, മെസ്സേജ് അയക്കുന്നത്. ബാഹുബലിയിലെ കണ്ണാനി ഉറങ്ങട എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷൻ എരമല്ലൂരുള്ള വല്യമ്മച്ചിക്കും വല്യച്ഛനും ചേച്ചിക്കും ചേട്ടനും
1: എല്ലാരും. ഇങ്ങനെ മനോഹരങ്ങളായ പാട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെച്ചു കൊടുക്കും?
0: അതെ.
1: അടുത്തൊരു മെസ്സേജ്, ഹായ് വാട്സപ്പ്, ഞാൻ അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നും. എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ പാട്ട് വെച്ച് തരുമോ, ഹസ്ബൻഡ് അനിലേട്ടന് വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഗി ജോർജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, അല്ലെങ്കിൽ മാവിൻ ചോട്ടിലെ ഫ്രം ഒരു നാൾ വരും. ഇന്ന് പിറന്നാളായ ധന്യ അനൂപിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ, സോറി, മിനി വൈപ്പിനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: അതെ
1: അതെ അതെ. അടുത്തത്, ഗുഡ് മോർണിംഗ്, ഞാൻ കൺകൾ നീയേ സൺറൈസ് സിത്താര ഫ്രം മുപ്പഴുതും ഉൻ കർപ്പനകൾ. ഹാൽവിൻ ആണ്, ഒളനാട് നിന്നും ഹാൽവിൻ ആണ് മെസ്സേജ്
0: അയച്ചിരിക്കുന്നത്.
1: സൂര്യ അജീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് കളിയാട്ടത്തിലെ കല്ലറ ഗോപൻ പാടിയ പാട്ട് വേണം. കുറെ നാളായി ചോദിക്കുന്നു, പക്ഷെ വെച്ചിട്ടില്ല. മെസ്സേജ് അയക്കുന്നത് മുഴുവൻ വായിക്കാറുമില്ല, എന്തെങ്കിലും വെച്ചു തരുമോ, നാളെ മുതൽ ക്ലാസ്സിൽ പോകാനുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ ആ മെസ്സേജ് ഫുൾ വായിച്ചിട്ടുണ്ട്
0: കേട്ടോ,
1: പരിഭവം ഒക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു സൂര്യ.
0: ഞങ്ങൾക്ക് എല്ലാ മെസ്സേജും വായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. കുറച്ച് സമയവും കുറെ മെസ്സേജുകളും
1: വരുമ്പോ നമ്മൾ ധർമ്മസങ്കടത്തിലായി പോവുകയാണ്. മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം.
0: അതെ, ഞങ്ങൾ വളരെ നല്ലവരായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പാട്ടുകൾ ഇങ്ങനെ നോക്കി വെക്കും, എന്നിട്ട് ബാക്ക് ടു ബാക്കിൽ ഞാൻ ഈ പാട്ടുകളൊക്കെ അങ്ങ്.
1: തീർച്ചയായിട്ടും ആരും സങ്കടപ്പെടണ്ട, ഇപ്പോൾ കേൾക്കാൻ പറ്റാത്ത പാട്ടുകളൊക്കെ ബാക്ക് ടു ബാക്ക് സോങ്സിൽ വിഷ്ണുപ്രിയ എന്ന് വെച്ച് തരുന്നതായിരിക്കും. ഹായ് വാട്സപ്പ്, മഴവില്ലെ മൂവിയിലെ രാവിൻ നിലാക്കായൽ എന്ന സോങ് ചേട്ടൻ പ്രവീണിന് വേണ്ടി വെച്ചു തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് മെസ്സേജ് അയച്ചേക്കണെന്നില്ല കേട്ടോ, നീതു ആണ്, നീതു പ്രവീണാണ് മെസ്സേജ്.
0: ഞാൻ ഒരു മെസ്സേജ് ആണോ ഇത്? ഇന്ന് ചേച്ചി പറഞ്ഞ പോലെ ഇന്ന് എല്ലാ അതിമനോഹരമായ പാട്ടുകളാണ് ചോദിക്കുന്നത് അല്ലെ, ക്ലാസിക് സോങ്സ് ഒക്കെ ചോദിക്കുന്നത്.
1: അതെ,
0: ഏതൊക്കെ ഞങ്ങൾ വെച്ച് തരും.
1: അടുത്തൊരു മെസ്സേജ്, നമസ്കാരം റെയിൻബോ, എനിക്ക് കിഴക്കുവാസൽ എന്ന തമിഴ് ചിത്രത്തിലെ അടവീട്ടുക്ക് വീട്ടുക്ക് വാസപ്പെടി എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഷാജു മടത്തുംപടി.
0: ഷാജു മടത്തുംപടി അദ്ദേഹം മുൻപും ഇതേ പാട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ.
1: ആണല്ലേ,
0: എന്തായാലും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലല്ലോ, ഞാൻ പറഞ്ഞ പോലെ പിന്നീട് ആയാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: എന്തായാലും
0: നമുക്ക് ഇന്ന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ മൻ കി ബാത്ത് ഒക്കെ വരാനുള്ളതാണ്, അതുകൊണ്ട് മെസ്സേജുകളിലേക്ക് തിരിച്ചു വരാം. അതിന് നമുക്ക് രണ്ട് പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് ഓടി വരാം.

വാട്സാപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞ് 33 മിനിറ്റും 34 സെക്കൻഡും ആയി. കുറച്ച് സമയം കൂടിയേ വാട്സപ്പ് ഉണ്ടാവുകയുള്ളൂ. പറ്റുന്ന അത്ര പാട്ടുകളൊക്കെ വെച്ച് തരുന്നതായിരിക്കും. നമ്മൾ അതിമനോഹരമായൊരു പാട്ടാണ് കേട്ടത് ഈ വെക്കേഷനും സ്കൂൾ തുറക്കാറൊക്കെ ആയ സമയത്ത് വെക്കാൻ പറ്റിയൊരു പാട്ടാണ്. എന്താ പറയുക, ബാല്യത്തെക്കുറിച്ചാണ് അല്ലേ? കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഒരു ടെൻഷനും ഇല്ലാത്ത, എന്താ പറയുക, ഒത്തിരി വേദനകളൊന്നും ഇല്ലാത്ത നല്ല രസകരമായ ബാല്യകാലത്തെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായൊരു പാട്ടാണ് കേട്ടത്. ശ്വേത പാടിയ പാട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇഷാൻ ചേരാനല്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മലർഗളെ മലർഗളെ എന്ന പാട്ടാണ്, ലവ് ബേർഡ്സിലെ ക്ലാസിക് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. വെച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് റെയിൻബോ. മഴ പെയ്തു മാനം തോർന്നു എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വിജി സജി വിരിഞ്ഞാലക്കുട നിന്നാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ആർ ജെ മാർക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എനിക്കിതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഒരു തത്തമ്മയുടെ ഫോട്ടോയാണേ. ജീവനുള്ളത് തന്നെയല്ലേ? അതെ അതെ അതെ, എനിക്ക് തോന്നിയതാണ്. ഞാൻ വിചാരിച്ചു ഇനി മറ്റേ ടോയ് ആണോ എന്ന് ആദ്യം വിചാരിച്ചു. ഒരു ഭംഗിയുള്ള തത്തക്കുട്ടിയുടെ ഫോട്ടോയാണ് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം പെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സന്തോഷം. പിന്നെ നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ശ്രീ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പതിവ് പോലെ തന്നെ നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രതീക്ഷ രമേശ്, പ്രതീക്ഷയും നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളാണ്. മെസ്സേജ് 10:25 എന്ന്. ഓക്കെ, 10 മണിക്ക് ഞാൻ അയച്ച മെസ്സേജാണ്. സമയം ഇപ്പോൾ വൈകി. ഞാൻ വിചാരിച്ചു 10:25 തവണ മെസ്സേജ് അയച്ചെന്നാണോ പറയുന്നതെന്ന്.

അങ്ങനെയല്ല, ആദ്യം ഞാൻ അയച്ചു, ഇതുവരെ വായിച്ചില്ല. ഓക്കെ, അപ്പൊ അതാ സങ്കടം മാറി എന്ന് വിശ്വസിക്കുന്നു. സങ്കടപ്പെടരുത്, പരിഭവിക്കരുത്, ഞാൻ വായിച്ചിരിക്കുന്നു. അപ്പൊ പാട്ട് ഏതാണെന്നൊന്നും ചോദിച്ചിട്ടില്ല, ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല, മെസ്സേജ് വായിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സന്തോഷമായല്ലോ. തൃശ്ശൂർ ജില്ലയിലെ പടിയൂരിൽ നിന്ന് ഋഗ്വേദയുടെ മെസ്സേജ് ഉണ്ട്. അനിയൻ ഋഗ്വരദിന്റെ 13-ാമത്തെ ജന്മദിനമാണ്. മോനു വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരാമോ? തീർച്ചയായും, അടുത്ത് വരാൻ പോകുന്ന പാട്ട് മോനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ഋഗ്വരദിന് ഒത്തിരി ഒത്തിരി ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ ഈ പേരുണ്ടല്ലോ, രണ്ടുപേരുടെയും പേര് അടിപൊളിയായിട്ടുണ്ടോ, നല്ല രസമുണ്ട്. ഋഗ്വേദ പിന്നെ കേട്ടിട്ടുണ്ട്, ഋഗ്വരദ് എന്നുള്ളത് അധികം അങ്ങനെ കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ് പിറന്നാളായിട്ട് പരിപാടി എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതും കൂടി പറയാമായിരുന്നു. കേക്ക് മുറിക്കലുണ്ടാവും ഞങ്ങൾക്കറിയാം, അതല്ലാതെ എക്സ്ട്രാ ട്രിപ്പ് വല്ലതും പോകുന്നുണ്ടോ സൺഡേക്ക് ആയിട്ട്? ഓക്കെ, അപ്പോ എന്താ പറയാ, ധന്യയ്ക്ക് വിഷസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഗി ജോർജ് ആണ് ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ ഗാനം ചോദിച്ചിരുന്നു. ധന്യയ്ക്ക് വിഷസ് പറഞ്ഞിട്ടില്ല, ധന്യ അനൂപിനെ പിറന്നാള്. ഞങ്ങൾ വിഷസ് പറഞ്ഞില്ലേ, ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, സാരല്ല, ക്ഷമിക്കൂ കേട്ടോ. അപ്പൊ ധന്യയ്ക്ക് ഇതാ ഒത്തിരി ഒത്തിരി വിഷസ്. ഉണ്ണികൃഷ്ണൻ എടപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കോളേജ് കുമാരനിലെ കാണാക്കുയിലിൻ പാട്ടിന്ന്, അങ്ങനെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാ കോളേജ് കുമാരന്മാർക്ക് വേണ്ടിയും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ, അപ്പൊ കോളേജ് കുമാരന്മാർക്കൊക്കെ സന്തോഷമാവട്ടെ. ഓക്കെ, നമുക്ക് നല്ലൊരു ചിരിക്കുന്ന സ്മൈൽ അയച്ചുകൊണ്ട് ഫോട്ടോ വെച്ചിൽ നിന്ന് ആരുഷ് ആർ കമ്മത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാട്സപ്പിൽ ഒറ്റക്കമ്പി നാദം മാത്രം എന്ന പാട്ട് കേൾക്കാനാണ് ആഗ്രഹം. ഓക്കെ, ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഷേർലി ജെറോം മെസ്സേജ് അയച്ചിട്ടുണ്ട്. 3 മക്കളുടെ അമ്മയാണ്. ഓക്കെ, ഫിലാഡൽഫിയയിൽ നഴ്സാണ്. പാട്ട് വെച്ച് തന്നിരുന്നെങ്കിൽ റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പാട്ട് ഏതാണ്? അച്ചുവിൻ്റെ അമ്മയിലെ പാട്ടാണ്. ഓക്കെ, വെച്ച് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫിലാഡൽഫിയയിൽ ഇരുന്നുകൊണ്ടാണോ ഞങ്ങൾക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നത്? ഓക്കെ, ഒത്തിരി സന്തോഷം. മക്കളുടെ പേര് കൂടി പറയാമായിരുന്നു. എന്തായാലും മക്കളോടൊക്കെ ഞങ്ങളുടെ വലിയൊരു ഹായ് കേട്ടോ. എല്ലാ അന്വേഷണങ്ങളും സ്നേഹാന്വേഷണങ്ങളും അറിയിക്കാം. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ വാട്സാപ്പ്.

എന്തു പറഞ്ഞാലും എന്റേതല്ലേ വാവേ എന്ന അതിമനോഹരമായ പാട്ടിന് ശേഷം വാട്സാപ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സമയം 10 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ വാട്സപ്പ് ഉണ്ടാവുള്ളൂ. വേദനയോടെ ഞാനൊരു സത്യം പറയട്ടെ, എല്ലാ പാട്ടുകളും തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കില്ല, ആരും പിണങ്ങരുത്. പക്ഷേ കഴിയുന്നത്ര മെസ്സേജുകൾ ഞാൻ വായിക്കാം. നമുക്ക് നേരത്തെ തന്നെ മെസ്സേജ് അയച്ചിട്ടിരുന്നു, ഈ പറഞ്ഞതുപോലെ അത് വായിക്കാൻ വിട്ടു പോവരുതെന്നുള്ളത് കൊണ്ട് ഞാൻ താഴേക്ക് വന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. നോർത്ത് പറവൂരിൽ നിന്ന് റോസി ജോസഫ് പെരുമ്പടന്ന, ഓക്കെ അങ്ങനെ തന്നെയല്ലേ, പെരുമ്പടന്ന, ഓക്കെ, റോസിലി ജോസഫാണ്. കൂടെ ജോലി ചെയ്തിരുന്ന കണ്ണന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഓക്കെ, അപ്പോൾ ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായെന്ന് വിശ്വസിക്കുന്നു. കണ്ണന്റെ വൈഫ് ആര്യയ്ക്ക് കണ്ണൻ എപ്പോഴും പാടിക്കൊടുക്കാറുള്ള എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ണനും വൈഫിനും വേണ്ടിയിട്ടാണ് ആ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ പാട്ട് വെച്ചുതരാൻ ഞാൻ ശ്രമിക്കട്ടോ, നല്ല പാട്ടാണ്. കണ്ണൻ ഒരു വിഷ് ചെയ്യണം കേട്ടോ, ഞാൻ വിഷ് ചെയ്തു. ഓക്കെ, അപ്പൊ വൈഫിന് സ്നേഹത്തോടെ പാടിക്കൊടുക്കുന്ന ആ പാട്ട് ഞങ്ങൾ വെച്ചു തരുന്നതായിരിക്കും എന്തായാലും. അതുപോലെ നമുക്ക് അശ്വതിക്ക് ഡെഡിക്കേഷൻ പറഞ്ഞുകൊണ്ട് ശരത് തൃപ്പോണിത്തുറ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും കുറെ അധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആനി ബിജു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റോജയിലെ ചിന്ന ചിന്ന ആസ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പി വി മുഹമ്മദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വടക്കേ വാവനൂർ നിന്ന്. നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളാണ്. അഴകിയ രാവണനിലെ വെണ്ണില ചന്ദന കിണ്ണം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സുമാ രാജേന്ദ്രന്റെ മെസ്സേജ് ഉണ്ട്, ഒന്നുരിയാടാൻ കൊതിയായി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. തരില്ലാന്നറിയാം എങ്കിലും ചോദിച്ചു എന്ന്. ഓഹ്, അതെനിക്ക് ഒത്തിരി സങ്കടമായി. തരില്ലാന്ന് അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആ പാട്ട് വെച്ചു തരുന്നതായിരിക്കും. സമയം കണ്ടെത്തി ഞാൻ വെച്ചു തരും. നമുക്ക് എടയാർ നിന്നും ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? നിത ആൻസി ആലങ്ങാട് നിന്നും. അപ്പൊ എടയാർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലമാണോ അതോ ഒരു സ്ഥലത്ത് വരുന്നതാണോ, എനിക്ക് മനസ്സിലായില്ല. കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന കലച്ചേച്ചിക്ക് ഒരു പാട്ട് തരാമോ? സ്വപ്നക്കൂടിലെ മലർക്കിളീണയുടെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഗിരിജ പെരുവെമ്പ് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അച്ചുവിന്റെ മേലെ പാട്ടൊന്ന് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്താ ഇപ്പൊ പാട്ട് കേൾപ്പിച്ചേ ഉള്ളൂ, ഒത്തിരി സന്തോഷം അല്ലേ, സന്തോഷമായല്ലോ, ഹാപ്പി ആയല്ലോ. മോൻ അച്ചുവിന്റെ പിറന്നാൾ ജൂണിലാണ്, ഓക്കെ അടുത്ത മാസമാണ് കേട്ടോ. അപ്പോൾ ഷേർലി ജെറോമിന് പാട്ട് കൊടുത്താൽ അത് ഇരിക്കും കൂടി കേൾക്കാലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഫ്രണ്ട്സ് ആണ്, ഇവരൊക്കെ തിക് ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ആലുവിൽ നിന്ന് വിനീത മെസ്സേജ് അയച്ചിട്ടുണ്ട്, കസ്തൂരി മാനിലെ അഴകേ കൺമണിയെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചമ്പക്കുളം തച്ചനിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സമയം കൂടിയേ നമ്മുടെ കയ്യിലുള്ളൂ. കുമാർ മുടപ്പല്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചിത്രത്തിലെ അല്ലെങ്കിൽ സല്ലാപത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മണിയുടെ മെസ്സേജ് ഉണ്ട്, മോളുടെ ബർത്ത്ഡേ ആണ്, ചന്ദ്രലേഖയിൽ ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലം വെച്ചിട്ടില്ല കേട്ടോ, ഏത് സ്ഥലത്തുനിന്നാണെന്ന് പറഞ്ഞിട്ടില്ല, സാരമില്ല, അടുത്ത തവണ അയക്കുമ്പോൾ സ്ഥലവും കൂടി വെക്കുക. കുഞ്ഞിക്കവൾ മേഘം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, നമ്മളെപ്പോഴും പ്ലേ ചെയ്യുന്നൊരു പാട്ടാണ്. ഓക്കെ, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അല്ലേ, ഒത്തിരി ഓമനത്വം നിറഞ്ഞൊരു ക്യൂട്ടായൊരു പാട്ടാണ്.

സെറാ ജോസിന്റെ മാമോദിസയാണ് ഇന്ന്. ഓക്കെ, അപ്പൊ എല്ലാരും തിരക്കിലാണല്ലേ, ആ തിരക്കിനിടയിൽ മെസ്സേജ് അയച്ചു. അതാണ് അതാണ് ഞങ്ങളെ റെയിൻബോയോടുള്ള എല്ലാവരുടെ സ്നേഹം എന്നറിയാം, ഒത്തിരി സ്നേഹം തിരിച്ചു അറിയിക്കുന്നു. അപ്പൊ മാമോദിസയുടെ ആശംസകൾ, എല്ലാത്തരം ആശംസകളും കേട്ടോ. ആഘോഷാവട്ടെ, അടിപൊളിയാവട്ടെ, ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. വല്യേട്ടന്റെ മകൻ ശ്രീക്കും, ശ്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശ്രീക്കും വൈഫ് നീതുവിനും 11th വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ട് നല്ലൊരു പാട്ട് വേണം. തൂമിന്നൽ എന്ന പാട്ട് വെച്ച് തരാമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. കടമറ്റത്ത് നിന്നും ചാച്ചൻ, ചിറ്റ, അച്ചു ആൻഡ് കിച്ചു എല്ലാവരും ചേർന്നിട്ടാണ്. അപ്പോൾ 11th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ശ്രീക്കും നീതുവിനും ദാ ഒത്തിരി ഒത്തിരി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

അതെ, പിണങ്ങാൻ എന്താണ് എന്താണ്, ആരും പിണങ്ങരുത്. വാട്സപ്പിന് ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. സമയം 10 മണി കഴിഞ്ഞ് 53:35 നമുക്ക് വാട്സപ്പിനി നാളെയാണ്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച, ആശംസകൾ അറിയിച്ച, ഞങ്ങൾക്കൊക്കെ ആശംസിച്ച, അർജന്മാർക്ക് വേണ്ടി ആശംസിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 10 മണി കഴിഞ്ഞ് 54:02. പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം കേൾക്കാം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് ഡൽഹി റിലേ. തുടർന്ന് പരിപാടിയുടെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ.

0: किसी अच्छे काम से जुड़िए। अगले महीने मन की बात में कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज़ और एफएम गोल्ड 100.1 मेगाहर्ट्ज़ पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण एफएम रेनबो 102.6 मेगाहर्ट्ज़ पर किया जाएगा। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
3: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
4: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർവീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർവീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
5: നമസ്കാരം സാർ. നമസ്കാരം.
6: നമസ്കാരം സാർ.
4: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
5: ഹലോ സാർ, എന്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എന്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എന്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
4: ഗുരീന്ദർവീർ പറയൂ.
7: ഹലോ സാർ, എന്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിൽ ഒരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിന്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എന്റെ രാജ്യത്തെ സേവിക്കാൻ

0: ഞാൻ ശ്രമിക്കുന്നു. എന്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എന്റെ അച്ഛന്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു, അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എന്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിന്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എന്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എന്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
0: അതെ സർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എന്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തെരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും ഗുരീന്ദർ ഇത് തെരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങൾ അത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എന്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ടു പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എന്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എന്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ.

0: നീ ഈ മേഖലയിൽ വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ സബ്10 അല്ലെങ്കിൽ സബ്10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എന്റേതായിരുന്നു. തുടർന്ന് സെമിഫൈനലിൽ ഉരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമിഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എന്റെ സെമിഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷെ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതിയുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
0: നന്ദി സാർ. നന്ദി.
2: നന്ദി സർ.
1: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു.

മാത്രമല്ല ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിന്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്, പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിന്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിന്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൌത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച്

ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പുതകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പുതകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൌത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൌകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൌതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും

ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവോ കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിന്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്.

0: അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദുവിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദുവിദ്യാലയം അതിന്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെയൊരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം 12 മണി കഴിഞ്ഞ് 6:32 ആയിട്ടുണ്ട്. അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞപ്പോഴായിരിക്കും ചിലർക്ക് ക്ലോക്കിലേക്ക് നോക്കിയതല്ലേ, ഓ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആയോ, ഇത്ര സമയമായോ, രാവിലെ സമയം പോയതേ അറിഞ്ഞില്ലല്ലോ ഇത്ര നേരം എന്നങ്ങനെ വിചാരിച്ചതാണ്. റേഡിയോ ഒക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരിക്കും എന്നറിയാം. അപ്പൊ ഇത് എന്തിനുള്ള സമയമാണ്? അതെ, പതിവ് പോലെ തന്നെ യുവർ ചോയ്സിന്റെ സമയമാണ്. യുവർ ചോയ്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വിളിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം, എന്നിട്ട് ഇഷ്ടമുള്ള പാട്ട് ഞാനങ്ങ് വെച്ചുതരാം. വിളിക്കേണ്ട നമ്പർ 0484242810104 0484242101 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഈ തൊട്ടടുത്ത് വിളിച്ച ശ്രോതാക്കൾ തൽക്കാലം ഒന്ന് പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്ന് വഴിമാറി കൊടുക്കേണ്ടതാണ്. നമുക്ക് ഈ അടുത്ത് തൊട്ടടുത്ത് 2 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിലോ വിളിച്ച ആളുകൾ തൽക്കാലം ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് ക്ഷമിക്കായിരുന്നെങ്കിൽ നമുക്ക് ഇതുവരെ വിളിച്ച് കിട്ടാത്ത ആളുകൾക്കൊന്ന് കിട്ടിയേനെ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു റിക്വസ്റ്റ് കൂടി ചെയ്യാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242801 ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. നല്ലൊരു പാട്ടിൻ്റെ അകലത്തിൽ നമുക്ക് യുവർ ചോയ്സ് സ്റ്റാർട്ട് ചെയ്യാം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: Musically yours, this is FM Rainbow 107.5.
2: Your favorite music station.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബില്ല് എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
4: യുവ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 14:48 ആയിട്ടുണ്ട്. 12:45 ആവാറായി അല്ലേ? നമ്മൾ പെട്ടെന്ന് പറഞ്ഞ 12:45 ആവാറായി. എല്ലാവരും തിരക്കിലായിരിക്കും എന്നറിയാം. ഊണ് ഒരുക്കുന്ന തിരക്ക്. ചിലരൊക്കെ ഇന്ന് സൺഡേ അല്ലേ, എന്നാൽ പുറത്തു പോയി കഴിക്കാം, എവിടെ പോയി ഭക്ഷണം കഴിക്കണം എന്നുള്ള ആലോചനയിൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ യുവ ചോയ്സിനെ ആരും മറന്നുപോരുത്. മറന്നു പോയിട്ടില്ല, അങ്ങനെ വിളിച്ചിവിടെ 3-4 മിനിറ്റ് ആയിട്ടൊരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാ നോക്കട്ടെ. ഹലോ
5: ഹലോ
4: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
5: വിജയം, പാലക്കാട്.
4: ഓക്കെ, പാലക്കാട് കറക്റ്റ് എവിടെയാ സ്ഥലം?
5: ചുണ്ടക്കാട്.
4: ഓക്കെ, അല്ല ഇത് കേട്ടാത്തൊന്നും എനിക്ക് പാലക്കാട് എല്ലാ സ്ഥലം അറിയാം. എനിക്കറിയില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. എനിക്ക് പാലക്കാടെന്നും ഒറ്റപ്പാല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മാത്രമേ കേട്ടറിയുള്ളൂ.
5: വടക്കഞ്ചേരി
4: കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, പാലക്കാട് നമ്മളുടെയൊക്കെ സിനിമകളിലൊക്കെ, നമ്മുടെ സത്യനന്ദിക്കാട് സിനിമകളിലും അങ്ങനെയുള്ള അതിലൊക്കെ പാലക്കാടിന്റെ ദൃശ്യഭംഗി നമ്മളിങ്ങനെ കണ്ടേക്കുന്നതേ ഉള്ളു അധികവും അല്ലെ? അങ്ങനെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളില്ല അവിടെ.
5: ഇഷ്ടം പോലെ കൊല്ലംകോട്.

0: കൊല്ലംകോട് കേട്ടിട്ടില്ലേ?
1: ആ കൊല്ലംകോട് ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ, എല്ലാവരും യാത്ര പോകണം.
0: നല്ല അങ്ങനത്തെ പേരെന്താണ്?
1: എന്റെ പേരോ? എന്റെ പേര് വിഷ്ണുപ്രിയ.
0: വിഷ്ണുപ്രിയ
1: കേട്ടിട്ടുണ്ടോ മുമ്പ്?
0: തൃശ്ശൂരിന്ന് പാലക്കാട്ടേക്ക് വെറുതെ ഒന്ന് യാത്ര ചെയ്യുമ്പോണ്ടല്ലോ, ആ ഭംഗി കൃത്യമായിട്ട് അനിയത്തേക്ക് കിട്ടും.
1: അറിയാൻ പറ്റും അല്ലേ? ഒരു ദിവസം വരണം.
0: വരണം മോളെ, ഒക്കെ ഞങ്ങളെ കണ്ണുണ്ടാകുമ്പോഴല്ലേ കാഴ്ചയൊക്കെ കാണാൻ കഴിയുള്ളൂ.
1: അതെ അതെ അതെ, അത് തന്നെ.
0: കണ്ടോളൂ, അതിനുശേഷം വയ്യാത്തപ്പം ഉണ്ടാതിരിക്കാലോ.
1: അത് തന്നെ ശരിയാണ്. അതെ, നമുക്ക് ഇങ്ങനെ ഓടി നടക്കാൻ എത്താൻ പറ്റുന്ന ഒരു സമയത്ത് അല്ലേ, മനസ്സെത്തുന്നിടത്ത് എല്ലായിടവും നമുക്ക് എത്താൻ പറ്റുന്ന.
0: അതെ മോളെ, ഞാൻ തെക്കേ ഇന്ത്യ മൊത്തം കറങ്ങി കഴിഞ്ഞു മോളെ. എനിക്ക് ഒന്ന് കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല.
1: അത് ശരി, സൗത്ത് ഇന്ത്യ മുഴുവൻ
0: കഴിഞ്ഞു.
1: പിന്നെ നോർത്ത് ഇന്ത്യ നോക്കുന്നുണ്ടോ?
0: റിക്കവറി ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതുപോലെ ദൂരെ യാത്രക്കുള്ള ശരീര സ്ഥിതി അല്ല.
1: അല്ല അല്ല, പക്ഷെ അതൊക്കെ വേഗം ഭേദമാവുമല്ലോ.
0: ഇല്ല, സ്ട്രോക്ക് അങ്ങനെ ഭേദമില്ല മോളെ, അത് നമുക്ക് മാനേജ് ചെയ്ത് പോകാനേ
1: കഴിയുള്ളൂ. എന്നാലും സാരല്ല, വിഷമിക്കണ്ട. സൗത്ത് ഇന്ത്യ മുഴുവൻ നമ്മൾ കറങ്ങിയല്ലോ അല്ലേ?
0: അതുകൊണ്ട്
1: അതെ, ഒരു സങ്കടം ഇല്ല അല്ലേ? പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഓടിയെത്തി അല്ലേ?
0: എനിക്കറിയാം മോളെ, നമ്മള് ഒരു സമയം പിന്നെ നമ്മള് അത് ഉപയോഗപ്പെടുത്തിയില്ല, പിന്നീട് നമുക്കത് വേണം പറഞ്ഞ് കിട്ടില്ലല്ലോ.
1: തീർച്ചയായും തീർച്ചയായും, എല്ലാവരും കേൾക്കണം. എനിക്കും ഇതൊരു ലെസൺ ആണ് കേൾക്കുന്ന എല്ലാവർക്കും.
0: ലോകത്തുള്ള എല്ലാ ഒരു പിന്നെ യങ്സ്റ്റേഴ്സിനൊക്കെ എനിക്ക് ഞാൻ പറയാം, ചെറുപ്പക്കാർക്ക് മുഴുവൻ പറയാനുള്ളത്, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോ ചെയ്യേണ്ടത് ചെയ്യൂ, കാണാൻ കഴിയുന്നത് വരെ കാണൂ. അതാണ് എനിക്ക് പറയാനുള്ളത്.
1: അതെ അതെ, സത്യമാണത്. അല്ല, നമ്മളെല്ലാവരും വിചാരിക്കുന്ന തിരക്കുകൾ കഴിയട്ടെ എന്ന്
0: നടക്കില്ലല്ലോ.
1: യെസ്, നമ്മളുടെ പ്രായവും പോവും, നമ്മളുടെ ആരോഗ്യവും ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ ഗ്യാരണ്ടി ഉള്ളൊരു കാര്യമല്ല.
0: അപ്പൊ
1: ശരിയാണ് പറഞ്ഞത്. ഓക്കെ, എനിക്കതിൽ വലിയൊരു മോട്ടിവേഷൻ.
0: നമുക്ക് പിന്നീട് കാണണം തോന്നിയാ കാണാൻ കഴിയില്ല, കഴിക്കണം തോന്നിയാ കഴിക്കാൻ കഴിയില്ല.
1: സത്യം സത്യം,
0: ചെയ്യണം തോന്നിയാ ചെയ്യാനും കഴിയില്ല.
1: കഴിയില്ല. അതെ അതെ, ഇത് വലിയൊരു ലെസൺ ആണ് കേട്ടോ. തുടക്കം നമ്മള് യുവചോയ്സും തുടങ്ങിയതിന്റെ വലിയൊരു മെസ്സേജിലൂടെയാണ്. എല്ലാരും ശ്രദ്ധിക്കുക. എന്റെ വേറെ എന്താ വിശേഷം? നമ്മള്
0: നല്ല വിശേഷം,
1: സുഖമായിട്ടിരിക്കണം. ഓക്കെ, ഉണക്കഴിക്കാറായോ?
0: ഇവിടെ ഇല്ല, പാലക്കാട് ജില്ലയിലെ മഴ പതുക്കെയാണ്.
1: വെയിൽ തന്നെയാണല്ലേ
0: ഇപ്പോഴും?
1: മഴ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ മഴ പോകുമ്പോ ഇമ്മീഡിയറ്റ്ലി നല്ല ചൂടുമാണ്.
0: അത് പിന്നെ എന്താ വെച്ചാ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് നമ്മളെ.
1: അതെ അതെ, മഴ പോയി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്.
0: ആ അതെ, സ്ഥലത്തിന്റെ പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമ്മൾ പിന്നെ ഈർപ്പം അധികം പിന്നെ വന്നിട്ടില്ലല്ലോ.
1: ആ അതെ അതെ അതെ, നല്ലോണം
0: പെയ്ത മഴ മുഴുവനും പിന്നെ നമ്മളിലേക്ക് ആവിയായി തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതായിട്ട് പെയ്താകുന്നത്. ഇനി ഒരു 4 ദിവസമെങ്കിലും അടുത്ത് നിന്ന് പെയ്താൽ മാത്രമേ നമുക്ക്.
1: അങ്ങനെ നിന്നൊന്നും പെയ്യണ്ട, എനിക്ക് പേടി, എനിക്ക് മഴ കാണുന്നതേ പേടിയാ.
0: അയ്യോ, മഴയില്ലാണ്ടെന്ന് നമുക്ക് വെള്ളത്തിനൊക്കെ അവിടെ പോകും.
1: അത് ശരിയാ, വെള്ളം വേണം, പക്ഷെ അങ്ങനെ 4-5 ദിവസം നിന്ന് പെയ്യരുത്, ഇടയ്ക്കിടയ്ക്ക് പെയ്താ മതി. നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടിയാ പോരെ.
0: നമ്മളൊന്നിവിടെ
1: അതുപോലെ. ആ ശരി, കൃഷിക്കാർക്ക് അതുപോലെ. പക്ഷെ എന്റെ കൺസേൺ എന്ന് പറയുന്നത് ഈ മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ നിന്ന് കണ്ടിന്യൂസ് നിന്ന് പെയ്യണം മഴ വേണ്ട എന്നുള്ളതാണ് ഒരു അഭിപ്രായം.
0: അത് മോളുടെ ഒരു മനസ്സിന്റെ ഒരു ഇത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല.
1: അല്ല,
0: ഒരു വൈറ്റ് ഉണ്ടെങ്കിലും ഒരു ബ്ലാക്ക്, ഒരു നല്ലതുണ്ടെങ്കിലും
1: തീർച്ചയായിട്ടും വരും. അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം അല്ലെ, മഴ പെയ്തോട്ടെ, ആർക്കും സങ്കടമാവാത്ത രീതിയിൽ മഴ പെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ അതെ, അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് വെച്ചോളാനല്ലേ പറഞ്ഞേ?
0: അതെ അതെ, ഞാൻ ഇഷ്ടമുള്ള പാട്ടൊക്കെ നേരത്തെ
1: കിട്ടിക്കഴിഞ്ഞു. അതാണ്,
0: ഞാൻ സ്ഥിരം കോളറായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട്, കുറച്ച് മാസമായിട്ട് ഒരുപാട്
1: ബുദ്ധിമുട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല, സന്തോഷമുള്ളൂ. കിട്ടാത്തവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പൊ നല്ലൊരു പാട്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ, നല്ലൊരു മെലഡിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, വിജയൻ ചേട്ടനാണ് വിളിച്ചത്. ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു, നല്ലൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഒത്തിരി യാത്ര പോകാനൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും മോട്ടിവേഷൻ ആവട്ടെ എന്നെ പോലെ. നമുക്ക് ഔസേപ്പച്ചൻ സാറിന് നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരാം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: അതെ, യുവർ ചോയ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 28 സെക്കൻഡും ആയപ്പോൾ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു പാട്ടൊക്കെ ചോദിച്ചിട്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
3: ഹലോ വർഗീസ്.
2: ഹലോ വർഗീസ്, അങ്ങനെയാണ് പേര്? ആലുവിൽ നിന്നാണല്ലേ. ഏതോ കുഞ്ഞു വാവ കരയുന്നുണ്ടല്ലോ, കരയുവാണോ ശരിക്കുവാണോ? എനിക്ക് തോന്നി മോളുടെയോ മോന്റെയോ കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാന്ന് എനിക്ക്
3: മനസ്സിലായി.
2: അല്ല, സ്കൂളിൽ പോണ കുട്ടിയാണോ? അത് ശരി. എനിക്ക് എനിക്ക് ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത് വളരെ ചെറിയ അത് ശരി. ഓഹോ, എവിടെ വർക്ക് ചെയ്യുന്നേ?
3: ഞാൻ ഗൾഫിലായിരുന്നു പേരക്കുട്ടികളൊക്കെ
2: അല്ല. ഷുഗർ ഒക്കെ ഇപ്പൊ ആർക്കെ ഇല്ലാത്തെ ഞങ്ങളുടെ. ഓഹോഹോ, കൂടിപ്പോയി അല്ലേ?
3: വേറെ ബുദ്ധിമുട്ട് തോന്നല്ലോ. പിന്നെ ഡയറ്റൊക്കെ
2: ഓ ഡയറ്റ് അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണോട്ടോ. മധുരം അങ്ങനെ കഴിക്കണ്ട അധികം.
3: മധുരം ഞാൻ ഒട്ടും കഴിക്കുന്നില്ല.
2: ഒട്ടും കഴിക്കണ്ട, അതാ നല്ലത്. മധുരം ഇപ്പൊ
3: ആശ്വാസം ഈ കൊച്ചുമക്കളെ ഇതും പിന്നെ
2: റേഡിയോ.
3: ഞാൻ ടിവി കാണുന്നത് കുറവാ. ഞാനും റൂമിലാണല്ലോ അധികം സമയം.
2: അത് ശരി.
3: എനിക്ക് പാട്ടെന്ന് പറഞ്ഞ പണ്ടോ എനിക്ക് ഭയങ്കര എന്റെ ബിസിനസ്സാണ്.
2: അപ്പൊ ഈ മധുരം കഴിക്കണം തോന്നുമ്പോഴേ മധുരമുള്ള രണ്ട് പാട്ടങ്ങ് കേട്ടാ മതി. മധുരം കഴിക്കണ്ട. അതെ, അതിമധുരം അല്ലേ? അതിമധുരം. അതെ അതെ. ഇന്നലെ
3: വരുമ്പോ എല്ലാം ഇത് ഇങ്ങനെ കാലത്ത് ഞാൻ ഒരു 6-7 മണിയാകുമ്പോ ഓണാക്കിയ. പിന്നെ ആ ഇംഗ്ലീഷ് വാർത്ത ഡൽഹിയില് വരുമ്പോ നോക്കാം.
2: അത് ശരി. പിന്നെ വെക്കും അങ്ങനെ അല്ലേ.
3: 24 മണിക്കൂർ
2: ഞങ്ങൾ അടച്ചു വീട്ടിൽ പോകുന്നവരോട് ഉണ്ടാവും അല്ലെ, കൂടെ ഉണ്ടാവും. അതാ വേണ്ടത്, അതാ വേണ്ടത്. അപ്പൊ മോൾ എവിടെ ജോലി ചെയ്യുന്നേ? മോള് ദൂരെയാന്ന് പറഞ്ഞില്ലേ?
3: മോള് എറണാകുളത്ത്.
2: ഓഹോ.
3: അപ്പൊ അവിടുന്ന് പിന്നെ ഇത് വന്ന് അവളുടെ കൂട്ടുകാരികളൊക്കെ അവിടെ ഉണ്ട് കുടുംബമായിട്ട്.
2: ഒമാനിൽ.
3: അങ്ങനെ അവള് ഗവൺമെന്റ് സർവീസ് കിട്ടി.
2: അത് ശരി. ഓക്കെ ഓക്കെ.
3: അപ്പൊ ഇപ്പൊ 5 മാസമാകുമ്പോ വരാം.
2: ഓഹോ, ഇടക്കിടക്ക് വരാം. അതുകൊണ്ട് കുഞ്ഞിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അങ്ങനെ അല്ലേ.
3: അതെ
2: അതെ. ഓക്കെ ഓക്കെ. അപ്പൊ മക്കള് കുഴപ്പമില്ലാതെ ഇപ്പൊ പ്രശ്നമില്ലാന്ന് നിന്നോളൂ അല്ലേ. അല്ല, കുട്ടികളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളും വളരെ പ്രാക്ടിക്കലാ. പണ്ടത്തെ പോലെ ഒന്നും അല്ല അവർക്ക്. ഇപ്പൊ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് അച്ഛനല്ലേ അമ്മ ജോലിക്ക് പോണത് എന്നൊക്കെ. നമ്മളൊരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാറുണ്ട്. അത് ശരി, അതൊരു പ്രശ്നമാണ്.
3: ഈ മെസ്സേജ് അയച്ചവരുടെ പരാതിയല്ല ഞാൻ പറയാണ്. ഈ മെസ്സേജ് അയച്ചവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പാട്ടിന് സമയം പോകും. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. ഈ ഫോൺ വിളിച്ചാൽ നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത്
2: നേരിട്ട് സംസാരിക്കാം അല്ലേ.
3: സംസാരിച്ച് ഭയങ്കര ഹാപ്പിയാണ് അത്.
2: അതെ,
3: അപ്പൊ തന്നെ പാട്ടും വരും.
2: അതെന്താന്നറിയോ, അത് നമ്മള് ചില സാഹചര്യങ്ങളിൽ നമ്മൾ നിർബന്ധിതരാകുമ്പോ നമ്മള് ഫോണിൽ കട്ട് ചെയ്യേണ്ടി വരുന്നതാണ്. മനസ്സിലായി.

0: മെസ്സേജ് അയച്ചിട്ടേ.
1: മെസ്സേജ് മെസ്സേജ് അയക്കുമ്പോ ചിലർക്ക് ഇഷ്ടമാണ്, എന്താണെന്നറിയോ? മെസ്സേജ് അയക്കുമ്പോ ഹലോ കേൾക്കാമോ ഞാൻ പറയുന്നേ? കേൾക്കാമോ? അതായത് മെസ്സേജ് ആവുമ്പോഴേ ചില സമയത്ത് നമ്മൾ മെസ്സേജ് ആവുമ്പോ എല്ലാവരും ചിലർ പറയുന്നെന്ന് വെച്ചാ ഫോൺ ആവുമ്പോ ഒരാൾക്കല്ലേ കോള് കണക്ട് ആവുള്ളൂ ഒരു സമയത്ത്. മെസ്സേജ് ആവുമ്പോ എല്ലാം വായിക്കാം നമുക്ക്, അങ്ങനെയുണ്ട്. പക്ഷെ മെസ്സേജ് എല്ലാം വായിച്ചില്ലെങ്കിൽ പറയും പാട്ടോ തന്നില്ല, ഞങ്ങളുടെ മെസ്സേജ് ഒന്നും വായിക്കാരുന്നില്ലേന്ന് ചോദിക്കും. അത്
0: ശരിയാ
1: പറയുന്നുണ്ട്. അതെ അതെ ആ അതെ അതെ പക്ഷെ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന നമ്മളുടെ വളരെ എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ചില ദിവസം വിട്ടുപോയാലും സങ്കടം പറയും, ആ സ്നേഹം.

0: അതെ
1: എന്റെ എന്റെ
0: സങ്കടം
1: വായിച്ചില്ല ഞാൻ
0: പറയുന്നുണ്ട്.
1: കേട്ടോ, ഈ തവണയെങ്കിലും എന്റെ ഒന്ന് പറയണം കേട്ടോ
0: ആ
1: വായിച്ചോ
0: അതെ
1: എന്നൊക്കെ
0: അതെ പക്ഷെ
1: പറയുന്നത്.
0: സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന നമ്മളുടെ വളരെ എന്താ പറയുക ക്ലോസ്
1: ആ
0: ആയിട്ടുള്ള ആളുകളുണ്ട്.
1: അതെന്തും
0: പക്ഷെ
1: പറഞ്ഞ്
0: ചില ദിവസം വിട്ടുപോയാലും സങ്കടം പറയും. ആ സ്നേഹം
1: അതെ
0: കൂടുതലുകൊണ്ടാണ് ഞങ്ങൾക്കറിയാം.
1: അതെ അതെ അതെ അതെ അതെ
0: അതെ
1: ഈ ഫോണിൻ പരിപാടി തുടങ്ങിയിട്ട് സന്തോഷമായി. കാരണം ഞാൻ
0: സന്തോഷമായി.
1: തുടങ്ങൂലായിരിക്കോ
0: ഏ തുടങ്ങും തുടങ്ങും.
1: എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത അപ്പഴാണ് വീണ്ടും ഇങ്ങനെ വന്നത്.
0: നമ്മളെ നമ്മളെ ഇലക്ഷന്റെ ടൈമിലൊക്കെ മാത്രമാണ് കോൾ ഇല്ലാതിരിക്കുക, അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷം? അപ്പൊ ഏത് പാട്ടെന്ന് കേൾക്കണ്ടേ?
1: മറ്റേത് മധുരം ജീവാമൃത ബിന്ദു.
0: ജീവാമൃത ബിന്ദു ഓക്കെ, ദാസേട്ടൻ പാടിയതല്ലേ.
1: പിന്നെ ഒരു കാര്യം, നിങ്ങള് റേഡിയോ നിലയത്തിലുള്ള എല്ലാവരും അന്വേഷണം പറയണം. അത് കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും സംസാരമോ പെരുമാറ്റോ ഹൃദ്യമായ ഇതൊക്കെ വളരെ
0: വളരെ സന്തോഷമാണ് അല്ലേ. അത് കേൾക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. അങ്ങനെ കേൾക്കുന്ന ആൾ അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ അതെ അതെ അതാണ് വേണ്ടത്. നമുക്ക് റേഡിയോ കേൾക്കുമ്പോ, നമ്മുടെ റെയിൻബോ കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും ടെൻഷൻ ഫ്രീ ആയി ആശ്വാസമായി സമാധാനമായിട്ട് ഇരിക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്.
1: നിങ്ങൾ എത്ര ഇനിയിപ്പോ ഈ വിളിക്കണവൻ അങ്ങനെ ഒരു മയമില്ലാതെ സംസാരിച്ചു. നിങ്ങൾ എല്ലാവരും വളരെ വിനയമായിട്ട് സ്നേഹത്തോടുകൂടിയാണ് സംസാരമൊക്കെ.
0: അതെ ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് നിങ്ങളെല്ലാം വളരെ പ്രിയപ്പെട്ടവരാ.
1: അതാണ് ഏറ്റവും വലിയ
0: ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും.
1: ഞാൻ എല്ലാ പ്രോഗ്രാമും വെക്കും അത്രയും.
0: അപ്പൊ തുടർന്നും കേൾക്കുക കേട്ടോ. ഇന്നിപ്പോ നമുക്ക് ഇഷ്ടഗാനം കേൾക്കാം. ദാസേട്ടൻ പാടിയത് വേണോ ചിത്രചേച്ചി പാടിയതാണോ വേണ്ടേ? ആ ദാസേട്ടൻ പാടി തന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചത്. അപ്പൊ അത് തന്നെ നമുക്ക് കേൾക്കാം. കൊച്ചുമക്കളോട് എന്റെ സ്നേഹാന്വേഷണം പറയൂ
1: കേട്ടോ.
0: മോള് വിളിക്കുമ്പോ മോളോടും ഒക്കെ അന്വേഷണം പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. വർഗീസേടനാണ് വിളിച്ചത്, ആലുവയിൽ നിന്നാണ് നമുക്ക് തൊട്ടടുത്തുനിന്നാണ് വിളിച്ചത്. നല്ല അതിമനോഹരമായ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യുവ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 2 4 2 8 1 0 1.

0: അതിമനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് യുവർ ചോയ്സിലേക്ക്. യുവർ ചോയ്സിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രോതാക്കളായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് പേര്, സ്ഥലമൊക്കെ പറയൂ.
1: കടവന്ത്രയിലാണ്.
0: കടവന്ത്രയിലാണ് വീടിന്റെ പേര്. ഗ്രേസി. ഓക്കെ, ഗ്രേസി ചേച്ചി കടവന്ത്രയിൽ. കടവന്ത്ര നമുക്കിവിടെ അടുത്താണ്, ദൂരെയൊന്നുമല്ല, അടുത്തുള്ള സ്ഥലമാണ്.
1: പക്ഷേ ഞാനിവിടെ ജോലിക്ക് നിൽക്കണേന്ന്. സ്വന്തം വീട്. സ്വന്തം വീട് വൈപ്പിനിലാണ്.
0: വൈപ്പിനിലാണ് അല്ലേ? ഓക്കെ, ഇവിടെ ജോലിയാണ്.
1: ഇവിടെ ജോലിക്ക് സ്ഥിരം ഒരു അമ്മനെ നോക്കി നിക്കാണ് ഞാൻ.
0: ഓ, അപ്പൊ അവിടെ തന്നെ താമസിച്ചിട്ട് അല്ലേ?
1: താമസം.
0: വീട്ടില് വേറെ ആരും ഇല്ലാത്ത അമ്മയാണോ?
1: അതെ, മോളുണ്ട്. മോളും മക്കളും ഒക്കെ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര്
0: അമ്മയുടെ കൂടെ കൂട്ടായിട്ടല്ലേ?
1: അത് തന്നെ.
0: അത് ശരി,
1: നമുക്കൊരു വരുമാനവുമായി.
0: അതെ അതെ, അമ്മയ്ക്കൊരു കൂട്ടുമായി.
1: കൂട്ടുമായി, എനിക്കും ഒരു കൂട്ടായി. എനിക്ക് ഭർത്താവും മകനും മരിച്ചുപോയി. മകനും ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് കൊറോണ വന്നപ്പോ ഇഞ്ചക്ഷൻ ചെയ്ത് അതിന്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് കുഴഞ്ഞവനെ വരികയെ ചെയ്തത്. ഒരു 3 വർഷം ആയിട്ടില്ല, ഒരു 2 വർഷം 2.5 വർഷമൊക്കെ ആവണേ ഉള്ളു.
0: അത് ശരി. ഓക്കെ,
1: അപ്പൊ അത് കാരണം ഒരു താമസത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വിട്ടേക്കുന്നത്.
0: അതാവുമ്പോ കൂട്ടായല്ലോ അല്ലേ, നമ്മള് വീട്ടിലൊറ്റയ്ക്ക്. നന്നായുള്ളു. കാരണം അല്ല, ഒറ്റയ്ക്ക് വീട്ടിൽ നിക്കുന്നതേ അല്ലേ, ഒറ്റയ്ക്ക് നിക്കുന്നതിനേക്കാൾ ഒരു നമുക്ക് മനസ്സിനൊരു സന്തോഷം അല്ലേ?
1: അതെ അതെ അതെ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരാളും കൂടി നമുക്ക് ഉണ്ടല്ലാന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും.
0: തീർച്ചയായും തീർച്ചയായും, നമുക്ക് എല്ലാം നമുക്ക് അല്ലെ, എല്ലാം നല്ലതിനെന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ വിഷമിക്കൊന്നും വേണ്ട, സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ അമ്മ അമ്മ എങ്ങനെയാ, അമ്മ റേഡിയോ കേൾക്കുവോ?
1: ഇല്ല ഇല്ല ഇല്ല, അതൊന്നും കേക്കില്ല. 90 വയസ്സുണ്ട്. ഓണൊക്കെ വിളിക്കും മക്കളെ, മാറിയിരിക്കും അല്ലെ, കിടക്കും, നടന്നൊക്കെ എല്ലാ കാര്യം ചെയ്യും.
0: അത് ശരി,
1: കുഴപ്പമൊന്നുമില്ല,
0: കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പൊ ഗ്രേസ് ചേച്ചി റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ? ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
1: സമയം കിട്ടുമ്പോ എനിക്കത് ഫോണിലൂടെയാണ് കേൾക്കണത്, റേഡിയോ എന്നുള്ളതില്ല.

0: കേൾക്കാം, നമുക്ക് ന്യൂസ് ഓണർ ഉണ്ടല്ലോ, ന്യൂസ് ഓണറിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. ഒത്തിരി സന്തോഷം. അപ്പൊ ജോലിയുടെ ഇടയിലൊക്കെ കേട്ടോണ്ടിരിക്കും അല്ലേ? റേഡിയോ ആവുമ്പോ നമുക്ക് പിന്നെ നമ്മൾ ജോലിയുടെ ഇടയിൽ നടന്നോളൂല്ലോ, നമുക്ക് പോയിരുന്ന് പ്രത്യേകിച്ച്
1: അവർക്ക് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള പരാതിപ്പെടാനുള്ള ഒന്നുമില്ല. എന്റെ മുറിയിൽ തന്നെ ഞാൻ കിടക്കണ മുറിയിൽ തന്നെ വെച്ചോണ്ട് ഇത്തിരി നേരം കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വന്നിരിക്കുമ്പോഴും ഒക്കെ ഓണാക്കി കേൾക്കും ഞാൻ,
0: കേട്ടോണ്ടിരിക്കും.
1: അങ്ങനെ ചെയ്യണത്.
0: ഏത് പാട്ടാ കേൾക്കാൻ ഇഷ്ടം ഇന്നിപ്പോ?
1: അതെ, ആ മഴമുകിൽ ചിത്രവേള എന്നുള്ളത് കിട്ടിയില്ലായെങ്കിൽ.
0: കിട്ടി മഴമുകിൽ ചിത്രവേള. ഞാൻ മകയിരം ഞാറ്റുവേല നടിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല, അപ്പൊ പിന്നെ ഞാൻ അതിൽ ഒരു വലിയൊരു സെർച്ച് നടത്തിയപ്പോഴാണ് തുടക്കം ഇങ്ങനെയാന്ന് എനിക്ക്
1: മനസ്സിലായത്.
0: ദാസേട്ടൻ പാടിയ പാട്ടല്ലേ?
1: അത് തന്നെ.
0: മുദ്ര മോതിരം എന്നാണെന്ന് തോന്നുന്നു ചിത്രത്തിന്റെ പേര്. നല്ല പാട്ടാണ്. അപ്പൊ അത് ഞാനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കൊറേ മുൻപാണ്, ഇപ്പൊ അടുത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല പാട്ട്. ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ ഇണം പകർന്ന പാട്ട്.
1: മാഡത്തിന്റെ പേരെന്താ?
0: മാഡം എന്നൊന്നും വിളിക്കണ്ട, വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ. അപ്പൊ ഇടയ്ക്ക് സൺഡേസ് ഒക്കെ ആയിരിക്കും കൂടുതലും, അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ ശബ്ദം പോലെ കേൾക്കാം, ഇടയ്ക്കൊക്കെ വിളിക്കും, നമുക്ക് സംസാരിക്കാം. കേൾക്കുമ്പോ സന്തോഷം അല്ലേ? ഞങ്ങൾക്കും സന്തോഷമാണ് നിങ്ങളോടൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോഴേ, നമുക്കിങ്ങനെ കേൾക്കുന്നുണ്ടെന്നല്ലേ അറിയുള്ളൂ. അപ്പൊ ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെ വിളിച്ചാലല്ലേ പറ്റുള്ളൂ.
1: ശരിയാണ്.
0: നമുക്ക് കമന്റ്സ് ഒക്കെ അറിയണമെങ്കിലൊക്കെ വിളിക്കുമ്പോ നമുക്ക് നേരിട്ടറിയാലോ.
1: നേരിട്ടറിയാൻ പറ്റുള്ളൂ.
0: അപ്പൊ എപ്പോഴും സന്തോഷായിട്ടിരിക്കും. ഇപ്പൊ ഊണൊക്കെ കഴിച്ചോ? ഊണിന്റെ സമയമായോ? ഊണ് കഴിച്ചു.
1: അമ്മക്കേ ഒരു 12 മണി കഴിയുമ്പോ തന്നെ കഴിക്കണം, വേഗം കറിയൊക്കെ ശരിയാക്കിയിട്ട്.
0: നല്ലതാ, നമ്മള് 12-12.5 ഊണ് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പൊ ആ ചിട്ടയിൽ ഗ്രേസ്റ്റീജി ആ ചിട്ടയിൽ വരും അല്ലേ? നമ്മള് പോലെ അറിയാം, നമ്മളൊരു ചിട്ടയിലേക്ക് വരികയാണ്, ഡിസിപ്ലിനിലേക്ക് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ സന്തോഷായിട്ടിരിക്കട്ടെ, നമുക്ക് ഈ പാട്ട് കേൾക്കാമേ. ഓക്കെ ഓക്കെ. ശരി, ഗ്രേസ് ചേച്ചിയാണ് വിളിച്ചത്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലുള്ള അതിമനോഹരമായ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മഴമുകിൽ ചിത്രവേള എന്ന പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 48 സെക്കൻഡുമായി. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത്

0: തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: हमारे यहां गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है. और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है. आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए.
0: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി ബാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി ബാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ അസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് അസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാത്തി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന हर भारतवासी को प्रेरित करने वाली है. उनसे बातचीत के दौरान मैंने महसूस किया कि मां भारती के प्रति उनका समर्पण कितना गहरा है.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം

0: ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാ വിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി എഫ് എം റെയിൻബോ 1.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. Your choice. Your one-stop destination for finest music. Your choice.

0: അങ്ങനെ വാർത്തയൊക്കെ കേട്ടിട്ട് നമ്മൾ യുവർ ചോയ്സിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. സമയം 1 മണി കഴിഞ്ഞ് 1:45 ആയിട്ടുണ്ട്. 1 മണി എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഇനി പൂണ് കഴിക്കാം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ എന്നെയൊക്കെ പോലെ ലേറ്റ് ആയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊരാൾ ഊണൊന്നും കഴിക്കാതെ ഇത് കഴിഞ്ഞിട്ട് ഇനി ചോറിനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: എന്റെ പേര് സുനിത.
0: സുനിത, സ്ഥലം?
1: പള്ളുരുത്തി.
0: പള്ളുരുത്തി. റേഡിയോയുടെ അടുത്തല്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാ വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛനും അമ്മയും ഒരു സഹോദരനും.
0: അത് ശരി. അവരൊക്കെ എന്ത് ചെയ്യുന്നു സഹോദരൻ?
1: സഹോദരൻ വയ്യാത്ത നടക്കൂല.
0: ഓഹോ, സുഖമില്ലാതെ.
1: അച്ഛനും അമ്മയും, അച്ഛനും പ്രായമായി വയ്യ.
0: സുനിത ചേച്ചി എന്താ ചെയ്യുന്നേ?
1: ഞാനൊന്നും ചെയ്യുന്നില്ല, ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്.
0: ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു ജോലിയല്ലേ? ഞാനൊന്നും ചെയ്യുന്നില്ല, ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയണ ഒരാളെ ആദ്യമായിട്ടാട്ടോ കേക്കുന്നേ. അത് ജോലിയല്ലേ? ചെറുതോ ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക എന്നുള്ളത് അല്ലേ. നമ്മൾ എൻഗേജ്ഡ് ആയി, നമുക്ക് ചെറിയൊരു വരുമാനവും ആയി, സന്തോഷല്ലേ. ഞായറാഴ്ച പോകണ്ട. അപ്പൊ ഞായറാഴ്ച പോകണ്ടാത്തത് കൊണ്ട് നമുക്ക് റേഡിയോ കേൾക്കാം അല്ലേ? ഇന്നലെ ഇന്നലെയാണോ? അല്ലല്ലോ,
1: ഇന്നലെ 2 മാസത്തിന് മുമ്പ്.
0: എന്റെ പേര് വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞാൽ മതി, മാഡം ഒന്നുമില്ല. നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ. ശ്രീജിത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ജലീലിക്ക് ഇന്നിപ്പോ ഇവിടെ ഇല്ല, എന്നാലും ഞാൻ മെസ്സേജിലൂടെ ആയാലും ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം. കേൾക്കാറുണ്ട്. പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: 80, 85, 90 ഇതൊക്കെ.
0: ഓക്കെ ഓക്കെ. ഞങ്ങളെ ന്യൂ ജനറേഷനിൽ പെട്ടവർക്കും പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്, അതറിയോ? പഴയ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ആത്മാവാണ്, പ്രത്യേക ഇമോഷൻ ആണത്, വേറൊരു ഫീലാണത്. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, എനിക്കൊക്കെ പഴയ പാട്ട് ഒത്തിരി ഇഷ്ടം. വേറെന്താ വിശേഷം പള്ളുരുത്തിയില്? എനിക്കറിയാം എനിക്കറിയാം, ഞാൻ വന്നിട്ടുള്ളതാ.
1: പിന്നെ
0: അതൊക്കെ കഴിഞ്ഞു, ഇത്തവണ വരാൻ പറ്റിയില്ല കേട്ടോ. ഇത്തവണ ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ എന്റെ വീട് നെട്ടൂരാണ്. അപ്പൊ ഒത്തിരി ദൂരെയൊന്നും അല്ല, പള്ളുരുത്തി അല്ലാതെയും ഇടയ്ക്കൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പൊ പിന്നെന്താണ്, മഴ ഇന്ന് മഴ പെയ്തോ? ഇല്ല,
1: ഇന്ന്
0: മഴയില്ല.
1: ഇന്നലെ പെയ്തു.
0: അതാണ് മഴ പെയ്യല്ലേ എന്ന് കുറച്ചു പേര് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ആദ്യം വിളിച്ചൊരു കോളർ പറഞ്ഞു കേട്ടോ, അയ്യോ ഞങ്ങൾക്കൊക്കെ മഴ കിട്ടണം, കൃഷിയൊക്കെ നടക്കണ്ടേ, മഴ കിട്ടണേ പറഞ്ഞ കുറച്ചു പേര് മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു, കുറച്ചുപേര് മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നു.
1: മഴ പെയ്യണം.
0: എനിക്ക് മഴ, നമുക്ക് നമ്മളുടെ അവിടെ ഒന്നും അങ്ങനെ വെള്ളം നിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ മഴ ടിവി കൂടി കാണുമ്പോ ഭയങ്കര സങ്കടമാണത്.
1: കുറച്ച് പെയ്യുമ്പോ പണിയായിരിക്കും.
0: അതെ, കുറച്ച് 2-3 മഴ പെയ്യുമ്പോ നമുക്ക് മതിയാവും, അയ്യോ വെയിൽ വന്നാ മതി. അപ്പൊ ഇന്ന് എന്താ സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ ഞായറാഴ്ചയായിട്ട്? ഫുഡ്
1: സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പെരുന്നാളായിരുന്നല്ല. അപ്പൊ
0: ഇറച്ചിണ്ടായിരുന്നു. എനിക്കാണേ വിശന്നിട്ട് വയ്യ. ചുമ്മാ പറഞ്ഞ കേട്ടോ, നമ്മള് കഴിച്ച ആ ഒരു 2 മണിയാവുണ്ട് ആ സമയത്തൊക്കെ വിശക്കുള്ളൂ. ചുമ്മാ പറയുന്ന ഇതൊക്കെ വിശന്നിട്ട് പോയി. ഞാൻ ഇങ്ങനെ ചെലപ്പോ പറയും, അയ്യോ നിങ്ങൾ ആരും ഞാൻ കഴിച്ചോന്ന് ചോദിച്ചില്ല, അതൊക്കെ ഒരു രസത്തിന് അങ്ങനെ പറയുന്നതാ. ഇല്ല, 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങക്ക് ഞാൻ കഴിക്കാൻ പോയി. നിങ്ങക്ക് ആര് പാട്ട് വെച്ച് തരും പറ?
1: പാട്ട്
0: എനിക്കിതൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് ഞങ്ങളെ വീടിന്റെ അടുത്തൊരു കുട്ടിയുടെ ബർത്ത്ഡേ ഒന്നുമില്ല, അവൻ 6 മാസമായിട്ടുള്ളൂ, അവന് വേണ്ടിട്ടാണ്.
0: അത് ശരി.
1: തൂവൽ സ്പർശത്തിലെ പാട്ട് വെച്ചാ.
0: ചാഞ്ചക്കൻ ചാഞ്ചക്കം അല്ലേ? കന്നിപ്പീലി. അത് എന്ത് നല്ല പാട്ടാ, എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാ. അത് നമ്മളെപ്പോഴും കേൾക്കുന്ന പാട്ടല്ല, പക്ഷെ നല്ല പാട്ടാണത്. 90s തുടക്കത്തിലുള്ള ചിത്രമാണ് തൂവൽ സ്പർശം. നമുക്ക് അതിലെ ആ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ. കുഞ്ഞുവാവയുടെ പേരെന്താ അറിയോ? പേരറിയോ?

0: അഹാൻ. ഓക്കെ. ഞാൻ പേരറിയോ എന്ന് ചോദിച്ചെന്താണെന്നറിയോ, ഇപ്പോ
1: അടുത്തുള്ള
0: കുട്ടികൾക്കുണ്ടല്ലോ ഭയങ്കര വെറൈറ്റി ചില പേരുകൾ ഇടുന്നോണ്ടേ, നമുക്ക്
1: വെറൈറ്റി
0: വീട്ടിൽ വിളിക്കുന്ന പേരെ പലർക്കും അറിയാൻ പറ്റുണ്ടാവുള്ളൂ.
1: ആണ്.
0: അപ്പൊ അതാ ഞാൻ അങ്ങനെ ചോദിച്ചേ, ശരിക്കുള്ള പേര് അറിയോ. അപ്പൊ അഹാൻ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. അപ്പൊ അവരോട് വേഗം റേഡിയോ വെച്ച് കേട്ടോളാം പറ കേട്ടോ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ
1: ആ
0: ഓക്കെ.
1: താങ്ക്
0: അപ്പൊ
1: യു.
0: സംസാരിച്ചതിൽ സന്തോഷം.
1: ആ ആ
0: ഓക്കെ.
1: താങ്ക് യു.

0: ഒരിക്കൽ കൂടി യുവ ചോയ്സിലേക്ക് സ്വാഗതം. അതിമനോഹരമായ ഒരു പാട്ടാണ് പാടിയത്, അല്ല പാടിയതല്ല, നമ്മൾ കേട്ടത് ദാസേട്ടൻ പാടിയ പാട്ട്. ആ പാട്ടിൽ അങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി അങ്ങനെ ഇരിക്കായിരുന്നു, ഉറങ്ങിപ്പോവാതിരുന്നത് ഭാഗ്യം. ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞ് എന്തായേനെ, ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഞാൻ ഉറങ്ങില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് വെച്ചേരാൻ വേണ്ടിയിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാണ്. വിളിക്കേണ്ട നമ്പർ 0484 2 4 2 8 1 0 1, ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ഒരു കുഞ്ഞു ശ്രോതാവ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്? രക്ഷിത്.
1: കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു.
0: പേരൊന്നുകൂടി പറഞ്ഞേ. ദക്ഷിത്. ദക്ഷിത് എന്നല്ലേ പറഞ്ഞേ? ആ, ഇതെവിടെ, സ്ഥലം എവിടെയാ?
1: വാഴക്കുളം.
0: വാഴക്കുളം, അത് ശരി. ആഹാ, അപ്പൊ വിളിച്ചപ്പോ ആരോടെ സംസാരിച്ചേ? അത് ശരി, അത് അത് ശരിയായില്ല കേട്ടോ, പേര് ഓർത്ത് വെക്കണ്ടായിരുന്നു. സാരല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാണേ, എന്നോട് സംസാരിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് സംസാരിക്കാം. എന്താ ചെയ്യുന്നേ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ആറില്.
0: ആറില്, പക്ഷെ ശബ്ദം കേട്ടാലുണ്ടല്ലോ. ഒരു മൂന്നില് നാലിലാന്നാ വിചാരിച്ചേ. ഹലോ, കേക്കാമോ? കേൾക്കാമോ? ചേച്ചിയുടെ പേര് വിഷ്ണുപ്രിയ. ഇല്ല, എനിക്ക് ആരും ചോറൊന്നും തന്നിട്ടില്ല, ഞാനിങ്ങനെ വിശന്നിരിക്കുക. ഹലോ
1: ഹലോ,
0: ഊണ് കഴിച്ചോ? മോൻ ഊണ് കഴിച്ചോ? എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ കറി? എന്തായിരുന്നു സൺഡേ ആയിട്ട്? അടിപൊളി അടിപൊളി. പച്ചക്കറി, പച്ചക്കറി ഇഷ്ടമാണോ? പച്ചക്കറി ഒക്കെ കഴിക്കില്ലേ? പച്ചക്കറികളൊക്കെ കഴിക്കണം കേട്ടോ. പൊതുവെ കുട്ടികൾക്ക് നോൺ വെജിനോടാണ് കൂടുതൽ ഇഷ്ടം അല്ലെ? അല്ല, ഇഷ്ടം കൂടുതൽ നോണിനോടല്ലേ? സത്യം. അതാണ്, പക്ഷെ നമ്മൾ പച്ചക്കറിയും കഴിക്കണേ, നമുക്ക് വൈറ്റമിൻസും ഫൈബറും ഒക്കെ നമുക്ക് കിട്ടണ്ടേ. അപ്പൊ ഇതുപോലെ കോവയ്ക്ക, പീച്ചിങ്ങ, പാവല് അതെല്ലാം കഴിക്കണം. പ്രോട്ടീൻ മാത്രം പോരാ. അപ്പഴേ നാളെ സ്കൂള് തുറക്കൂലേ? സന്തോഷമാണോ സങ്കടാണോ? അങ്ങനൊന്നും ഇല്ല, എന്നാലും സന്തോഷാണെന്ന് പറഞ്ഞില്ല. സന്തോഷാണ്. രണ്ടു മാസം അടിപൊളി ആയിരുന്നോ? അടിച്ചു പൊളിച്ചോ? വെക്കേഷൻ യാത്രയൊക്കെ പോയോ?
1: പോയി.
0: ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛൻ. അനിയൻ എന്തോരമുണ്ട്? മൂന്നിലേക്ക്. ഓക്കെ, അപ്പൊ എവിടെ യാത്ര പോയത്?
1: യാത്ര ഒന്ന് ഗുരുവായൂർ പോയി. വടക്കുന്നാഥൻ അമ്പലത്തിലും പോയി.
0: എനിക്ക് അസൂയ വരുന്നു കേട്ടോ ദക്ഷിതനോട്. എന്താണെന്നറിയോ, ഞാൻ ഈ രണ്ട് സ്ഥലത്തും ഒന്ന് പോകാൻ വേണ്ടി കുറെ നാളുകളായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, എനിക്ക് പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് അസൂയ വന്നു വടക്കുന്നാഥനിലും ഗുരുവായൂരും പോയി എന്ന് പറഞ്ഞപ്പോ. ചുമ്മാ പറഞ്ഞതാണേ. രണ്ട് സ്ഥലത്ത് ഒരു ദിവസമാണോ പോയത്? രണ്ട് ദിവസങ്ങളായിട്ടാ പോയത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വാഴക്കുളം അവിടുന്ന് അടുത്താണോ മോനെ അമ്പലങ്ങൾ രണ്ടും? ദൂരമുണ്ട്. അപ്പൊ ഈ അമ്പലത്തിലൊക്കെ പോയാലേ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ട് ക്ഷമയോടുകൂടി ക്യൂ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ അതൊക്കെ ഇഷ്ടാണോ? ക്യൂ നിന്നാ മടിയൊന്നുമില്ല? ഗുഡ് ബോയ് ആണല്ലോ. അപ്പോ അപ്പോഴേ ഈ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോ? പുതിയ ബാഗ് അല്ലേ, എല്ലാം പുതിയത് സെറ്റായി. അതെന്ത്, ഇങ്ങോട്ട് എന്താ വിശേഷം? ഒന്നും ചോദിക്കാത്ത എന്നോടൊന്നും ചോദിക്കാനില്ലേ? കഴിഞ്ഞു. എന്താ വിശേഷം? ഇവിടെ ഇതാ, ഇതൊക്കെയല്ലേ വിശേഷം, നിങ്ങളൊക്കെ വിളിക്കുന്നതാണ് ഇവിടുത്തെ വിശേഷം. മോൻ തന്നെയാണോ ഡയലി ഇത് വിളിക്കുന്നേ? അതോ വിളിച്ചു തരുമോ അമ്മയോ അച്ഛനോ? ആണോ, റെയിൻബോ ആണോ എപ്പോഴും കേൾക്കുന്നേ? അപ്പൊ ഞങ്ങളുടെ ഒരു കുട്ടി ലിസണർ ആണല്ലേ. എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം? പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ?
1: അങ്ങനെയൊന്നുമില്ല,
0: എല്ലാം ഇഷ്ടമാണല്ലേ. അങ്ങനെ വേണം, പാട്ടിൽ എന്ത് പുതിയത് പഴയത്.

0: അല്ലേ, എല്ലാ പാട്ടും പാട്ടല്ലേ, മ്യൂസിക് അല്ലേ. പാട്ട് പാടുവോ ചെറുതായിട്ട്? ചെറുതായിട്ടൊന്ന് പാടുന്നോ ഇപ്പൊ രണ്ടു വരി? ഇപ്പൊ അങ്ങനെ ഇല്ല, ഞാൻ പണ്ടാണ് ഇത് പാടിയിരുന്നത്. അങ്ങനെയാണോ പറഞ്ഞേ? ഏ, നഴ്സറി ക്ലാസ്സില്? വെളിയിൽ പാടാറില്ല. മോന് വേറെന്താ ഹോബി ഉള്ളെ പഠിക്കുന്നല്ലാതെ? വരയ്ക്കാനാണ് ഇഷ്ടം അല്ലേ. ഹലോ. ആ, വരയ്ക്കാനാണ് ഇഷ്ടം അല്ലേ. ഓക്കെ, വരയ്ക്കുന്നവരോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്കൊട്ടും വരയ്ക്കാൻ അറിയില്ല. എനിക്കെന്തെങ്കിലും ചിത്രം ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് കോപ്പി ചെയ്ത് അങ്ങനെ അത്രയ്ക്കൊക്കെ കുറച്ചൊക്കെ വരയ്ക്കാൻ അറിയുള്ളൂ. വരയ്ക്കുന്നത് എനിക്കൊരു വലിയൊരു അത്ഭുതം പോലെയാണ്. അപ്പൊ ഏത് പാട്ടാ വേണ്ടേന്ന് പറഞ്ഞേ. ആ, അതാരാ പാടിയെന്നറിയാമോ? പാടിയ ആൾക്കാരെ അറിയോ? ഹരിശങ്കറാണ്. ഹരിച്ചേട്ടനെ അറിയോ? കെ എസ് ഹരിശങ്കർ, പിന്നെ നിത്യ മാമൻ, ഇവർ രണ്ടും കൂടിയാണ് പാടിയത്. ആ, ഓക്കെ. അപ്പൊ അവരെയൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പൊ ഈ പാട്ട് ഡെഡിക്കേഷൻ ആർക്കാ? സ്കൂളൊക്കെ തുറക്കുമല്ലേ, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണോ? ഏ, ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട്?
1: അമ്മയ്ക്ക്.
0: അമ്മയ്ക്കോ? അമ്മയുടെ മോനാണോ? ഏ, അമ്മക്കുട്ടിയാണോ? ആ, അപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഹിമമഴയായി എന്നുള്ള അതിമനോഹരമായ പാട്ട് കേൾക്കാം അല്ലേ. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ സ്കൂള് തുറക്കുന്നതിന് ഒരുപാട് ആശംസകൾ കേട്ടോ. രണ്ടു മാസം കളിച്ചല്ലേ, ഇനി നമുക്ക് കുറച്ച് പഠിക്കാം അല്ലേ. അപ്പൊ അടിപൊളി ആവട്ടെ. ആറാം ക്ലാസ് ഒക്കെ തകർക്ക് റേഡിയോ കേട്ടോണ്ടും ഇരിക്കുക കേട്ടോ, സമയം കിട്ടുമ്പോ. ഓക്കെ മോനെ. ഓക്കെ ഓക്കെ. ദക്ഷിത് കുട്ടനാണ് വിളിച്ചത്. നല്ല സ്മാർട്ടായ കുട്ടിയാണ്. അതിമനോഹരായ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കേൾക്കുന്നവരിങ്ങനെ അലിഞ്ഞു പോകുന്ന കെ എസ് ഹരിശങ്കറും നിത്യ മാമനും ചേർന്ന് പാടിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് തിരിയാത്ത കൂട്ട്.
2: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 1 മണി കഴിഞ്ഞ് 25:14 ആയിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഊണ് കഴിക്കുന്ന തിരക്കിലും പിന്നെ യാത്ര പോയിട്ടുള്ളവരൊക്കെ, അല്ലെങ്കിൽ വിശേഷങ്ങൾ, കല്യാണം, എന്താ പറയുക, നിശ്ചയം, വീട് താമസം, അങ്ങനെയൊക്കെ ഉള്ളവർ സദ്യയൊക്കെ കഴിക്കുന്ന തിരക്കിലായിരിക്കും. എന്ത് തിരക്കിലായാലും ഞങ്ങൾ ഇവിടെ റെഡിയാണ്. റെയിൻബോ നിങ്ങൾക്ക് പാട്ട് വെച്ചുതരാൻ വേണ്ടിയിട്ട്, ഇഷ്ടമുള്ള ഗാനങ്ങൾ വെച്ചുതരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചൊരാള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം. ആരാണ്?
3: രാമൻകുട്ടിയാണ്.
2: ആ, ഏതാ സ്ഥലം?
3: ഒറ്റപ്പാലം.
2: ഒറ്റപ്പാലത്ത് നിന്നാണ്. എന്താണ് അവിടെ, എന്തൊക്കെയാ വിശേഷം?
3: വിശേഷം മഴയില്ല, എല്ലാവരും മഴ പെയ്യുന്നു, ഇവിടെ മാത്രം മഴയില്ല.
2: അത് ശരി. അതെന്ത് പരിപാടിയാ? അത്
3: നല്ല മഴക്കാറുണ്ട്. ഇന്നലെ രാത്രി ചെറുതായിട്ട് സ്പ്രേ ചെയ്തു, ലൈറ്റായിട്ട് ഒന്ന് ചാടിയിട്ട് പോയി.
2: സ്പ്രേ ചെയ്തിട്ട് പോയി അല്ലേ?
3: അത്രേ ഉള്ളൂ.
2: അത് ശരി. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ എന്താ, ചുറ്റുഭാഗത്ത് എല്ലായിടത്തും മഴ ഉണ്ട്, ഇവിടെ അവിടെ മാത്രം മഴ പെയ്യാത്തത്, അത് ശരിയായൊരു കാര്യമല്ല. ഋഷ്യശൃംഖനെ വിളിക്കേണ്ടി വരും അല്ലേ. മുകളിലേക്ക് ഇന്ദ്രദേവൻ ഒരു കത്ത് എഴുതിയാലോ? അതെന്താണ് പുള്ളിക്കാരനെ, അങ്ങനെ അവിടെ മാത്രം മഴ പെയ്യ്ക്കാത്തപ്പോ എന്തോ ഇന്ദ്രകോപം ഉണ്ട് അല്ലേ?

0: ചെറുതായിട്ട്. നമുക്കേ മഴ പെയ്യിക്കാൻ പറ്റിയൊരു പാട്ട് ഇട്ടിട്ട് മഴ വല്ലതും പെയ്യിച്ചാലോ റെയിൻബോയിലൂടെ, അമൃത വർഷിണി രാഗത്തിലേതെങ്കിലും.
1: ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് മഴ പെയ്യോ അറിയില്ല, നല്ല പാട്ടാണ്.
0: അതേത് പാട്ട്?
1: ജോൺസൺ മാഷുടെ വളരെ നല്ല പാട്ട്.
0: ജോൺസൺ മാഷിന്റെ
1: മെല്ലെ മുഖപടം തെല്ലുതുക്കി പല്ലി നാമ്പൽ പൂവിനെ തൊട്ടു നിർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുറഞ്ഞതാരു. ഈ പാട്ട് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യോ?
0: അതിമനോഹരം. ഈ പാട്ട് വെച്ചാലും മഴ പെയ്യും, പക്ഷെ ഇതൊരു ചാറ്റൽ മഴയേ ഉള്ളൂ. കാരണം ജോൺസൺ മാഷിന്റെ അതിമനോഹരമായ ഈണവും ഒ എൻ വി സാറിന്റെ വരികളും ഒക്കെ ആകുമ്പോ ഒരു എന്താ പറയാ, തകർത്തൊരു മഴ പെയ്യില്ല. അവരുടെ പാട്ടിനെ ഒരു മഴ പോലും വേദനിപ്പിക്കില്ല അല്ലെ? അവരുടെ ആ എന്താ പറയാ സൃഷ്ടിയെ ഒരു മഴ പോലും വേദനിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചത്. അല്ല, മഴ പെയ്യിക്കണമെങ്കിൽ നമുക്ക് മറ്റേ മഴയിലെ അമൃത വർഷിണി രാഗത്തിലൊരു പാട്ട് വേണമെങ്കിൽ ഇടാം. മഴ പെയ്യിക്കാൻ ഞാനും വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, തട്ടിവിട്ടതാ. മഴ സിനിമയിലുണ്ട് ആഷാഢം പാടുമ്പോൾ എന്നൊക്കെ ഉള്ള പാട്ടുകൾ എനിക്ക്. അയ്യോ, കേൾക്കുന്നവരാരും എന്നെ വന്ന് ഇടിക്കരുത്, എനിക്ക് അറിയില്ല കേട്ടോ അത് ആ രാഗത്തിലെ പാട്ട് തന്നെയാണോ എന്ന് അറിയില്ല. ഞാൻ മഴയിലെ പാട്ടുകൾ. അതെയോ? ഓ, അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ ഇന്ന് രാവിലെ പോയ പാട്ടായതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ മുഖപടം തന്നെ ആവാം. നന്നായി പാടുകയും ചെയ്തിട്ട് അത് പറയാൻ പറ്റുമായിരുന്നു. നന്നായിട്ട് പാടി. എന്താ ചെയ്യാ, ദൈവം ഇങ്ങനെ കഴിവ് തന്നാ എന്താ ചെയ്യാ അല്ലേ? അതെ, അതിലും വലുതെന്താ, പാട്ടിനേക്കാൾ മുകളിലൊന്നും ഇല്ലാന്നാണ് ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ പണ്ട് പാട്ട് പഠിപ്പിച്ച ഞങ്ങളൊരു ട്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്, പാട്ടിനേക്കാൾ, അത് ഒരു ശ്ലോകമൊക്കെ പറഞ്ഞിട്ടാണ് മിസ് അത് പറഞ്ഞു തന്നത്. അതായത് ഏറ്റവും വലിയൊരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒക്കെ മുകളിലാണ് പാട്ട്. എല്ലാവർക്കും എത്ര പേർക്ക് അറിയാന്നുള്ളത് അറിയില്ല.
1: വലിയ വിഷമമുണ്ടെങ്കിലും
0: അതെ അതെ, നമ്മളിങ്ങനെ പറയില്ലേ ധ്യാനം യോഗ അങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ പറയല്ലോ, അതിനേക്കാളും ഒക്കെ മുകളിലാണെന്നാണ് പറയുന്നത്. നമ്മൾ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. പാട്ട് ചുമ്മാ കേൾക്കുന്നവരും ഉണ്ട്, പാട്ട് ശ്രദ്ധിക്കുന്നവരും ഉണ്ട്.
1: ശരിക്കും
0: പാട്ട് ശ്രദ്ധിക്കുക എന്നാണ്, വി ആർ നോട്ട് ഹിയറിങ്, വി ലിസൺ ടു മ്യൂസിക് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഇഫക്റ്റ് വേറെയാണ്. അപ്പൊ എന്തായാലും മെല്ലെ മെല്ലെ മുഖപടം നമുക്ക് കേൾക്കാം, മഴ പെയ്യോ
1: നോക്കാം.
0: ഞാൻ നാലുവരി, ഞാൻ പല പ്രാവശ്യം നാലുവരി എട്ട് വരി പാടി, പിന്നെ ഞാൻ ഓർത്ത് ഞാനല്ലല്ലോ പാടണ്ടേ, നമ്മുടെ ശ്രോതാക്കളല്ലേ പാടണ്ടേ. ഊർജം കിട്ടും അല്ലേ. ഞാനപ്പോ ദാസേട്ടനും ചിത്രചേച്ചിയൊക്കെ ആയിട്ടൊരു മത്സരം വേണ്ടെന്ന് വെച്ച് അവരുമായിട്ട് ഞാൻ മത്സരിച്ച് വെറുതെ എന്തിനാന്ന് വെച്ചിട്ടാണ്. ശ്രേയാ ഘോഷലും അല്ലേ അവരുടെ ഒക്കെ ഒപ്പം ഇടയ്ക്കൊക്കെ പാടാട്ടോ. ഞാൻ ഒന്ന് രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പാടി, പിന്നെ അവിടുത്തെ ഒരു റെസ്റ്റ് ആവട്ടെ. എന്റെ അമ്മയെ പഠിച്ചിട്ടില്ല രാഗം, ശ്രമിക്കാട്ടോ. എന്തായാലും അവിടെ മഴ പെയ്യട്ടെ. വേറെന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ?
1: വേറെ വിശേഷം? ഭക്ഷണം
0: ആയി, കഴിക്കാൻ പോണു.
1: അത്
0: ശരി, അറിയാം. തട്ടിക്കൂട്ടുന്ന
1: സാധനം,
0: തട്ടിക്കൂട്ടുന്ന സാധനം അല്ലേ? അല്ല, അറിയാം. അതാ പൊതുവെ അമ്മമാരെ എന്താ പറയാ, ഞാനൊന്നും അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എളുപ്പത്തിന് വേഗം എന്താ പറയാ, അങ്ങനെ ഒരു ഒഴിച്ചു കറി ഇല്ലെങ്കിൽ മുളക് ദോശയും അല്ലേ?
1: അതിന്റെ
0: ആവശ്യമില്ല, എളുപ്പമായി. അതെ അതെ അതെ, തേങ്ങ ഒന്നും അരക്കണ്ട അല്ലേ, എളുപ്പമായി. തേങ്ങ അരക്കണം.
1: ഓ
0: ദൈവമേ, എനിക്ക് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ ഈശ്വരാ. അല്ല, അല്ലാതെയും വെക്കാം അല്ലെ? ആ ഓക്കെ ഓക്കെ. ഞാൻ മത്തങ്ങ കൊണ്ടുള്ള മുളക് ദോശയാണ് കഴിച്ചിട്ടുള്ളത്, അത് പക്ഷെ തേങ്ങ ഒന്നും അരച്ചിട്ടായിരുന്നില്ല. അതാണ് പണ്ട് കഴിച്ചിട്ടുള്ളത്, കൊറേ നാളുകൾക്ക് മുമ്പ്. ഇപ്പൊ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ മുഖപടം കേൾക്കാം.
1: ഓക്കെ,
0: ഹാപ്പി. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം.

0: ഇന്ന് എല്ലാവരും അങ്ങനെ അക്ഷമരായി കാത്ത് കാത്തിരിക്കുകയാണ് ഓരോ പാട്ടുകൾ വരാൻ വേണ്ടിയിട്ട്. ഞാൻ കോള് കിട്ടാൻ വേണ്ടിയിട്ട് 12 മണി തൊട്ട് ശ്രമിച്ചിട്ട്, കോള് കിട്ടാതിരിക്കുന്നവരുണ്ടാവും, ശ്രമിച്ചോളൂ, 2 മണി വരെ സമയമുണ്ട്. അങ്ങനെ ശ്രമിച്ചിട്ട് കിട്ടിയ ഒരാളുടെ വെയിറ്റിംഗ് ആണ്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്, പേര് പറയൂ.
1: എം വി ജോർജ് അമ്പലമേട്.
0: എം വി ജോർജ് അമ്പലമേട്. അമ്പലമേട് എവിടെയായിട്ട്? അത്
1: അമ്പലമേട് അവിടെ നേരെ ഓപ്പോസിറ്റ്, അവിടെ തൃക്കാക്കര നേരെ.
0: അത് ശരിയുടെ, ഞങ്ങളുടെ അയൽവക്കത്താണല്ലേ. അത് ശരി, അത് ശരി. ഞാൻ പെട്ടെന്ന് അമ്പലം മേടെന്നൊക്കെ വിചാരിച്ചപ്പോ ഞാൻ കുറച്ച് ദൂരെയാണോ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അത് ശരി, ഞങ്ങളുടെ അയൽവാസിയാണ്. എന്തൊക്കെയാ വിശേഷം?
1: ആ നല്ല വിശേഷങ്ങൾ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഇപ്പൊ ഞാനും ഭാര്യ ഇപ്പുള്ളൂ.
0: ആഹാ,
1: മക്കള് രണ്ടുപേര്, മോൻ പുറത്താണ്, മറ്റേ ഇളയമോൻ ബാംഗ്ലൂരാണ്.
0: അപ്പൊ ഇപ്പൊ സ്വസ്ഥായിട്ട് നിങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ അല്ലേ? അത് ശരി. അപ്പൊ കുട്ടികളൊക്കെ ഇടക്കിടക്ക് വരും? ആ, അതടുത്തല്ലേ, ദൂരെയുള്ള ആൾക്കാർ, അവർക്ക് സമയം കിട്ടുമ്പോ, അവധിയൊക്കെ കിട്ടുമ്പോ
1: വരും.
0: ആ അത് ശരി. അപ്പൊ ഇന്നേ ഞാനിപ്പോ പറയായിരുന്നു, എന്താ പറയാ, പുറത്തൊക്കെ പോകുന്നവർക്ക്, കല്യാണം വിശേഷങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് റേഡിയോ കേൾക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ ഇന്ന് അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നോ?
1: അങ്ങനെ വിശേഷമൊന്നും ഉണ്ടായില്ല.
0: ആ ഉണ്ടായിരുന്നു. ആ ഓക്കെ. അപ്പൊ ഇന്ന് റേഡിയോ, ഇന്ന് റേഡിയോ കേൾക്കാന്നല്ലേ.
1: റേഡിയോ ഞാൻ റേഡിയോയുടെ സ്ഥിരമാണ്. ഞാൻ
0: സ്ഥിരമാണ്.
1: മാർച്ചില് വന്നിട്ടുണ്ടാവും.
0: ആ ഹാ ഹാ, അത് ശരി.
1: അവതരിപ്പിച്ച്.
0: അത് ശരി. ആ ഹാ ഹാ, അത് ശരി. മാറി മാറി കേൾക്കും അല്ലേ. ഓ,
1: തുടങ്ങിയ കാലം മുതല്.
0: അത് ശരി. ആ ഹാ ഹാ, ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വിശ്രമ ജീവിതമാണോ അതോ എന്തെങ്കിലും ജോലി?
1: സിനിമ ഓപ്പറേറ്റർ ആയിരുന്നു.
0: അത് ശരി. ആ ഹാ ഹാ,
1: പോണില്ല
0: ഇപ്പൊ, പോകുന്നില്ല. ആ ഇനിയിപ്പോ വിശ്രമിക്കാന്നല്ലേ. അത് ശരി. അപ്പൊ എന്താ ഹോബി ഉള്ള? റേഡിയോ അല്ലാതെ? അത് ശരി. ഉറക്കം വയ്ക്കും? ഉറക്കാണ് വയ്ക്കാ. ആ അത് ശരി. ആ അപ്പൊ അടുത്തുള്ളവർക്കും കേൾക്കാം.
1: പ്രത്യേകിച്ചും പഴയ പാട്ടിനോടാണ് കൂടുതൽ. പഴയ പാട്ടാണ് കൂടുതൽ.
0: അതെ, പഴയ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ. തീർച്ചയായും. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഇന്നും പഴയ പാട്ടായിരിക്കും.
1: പുഷ്പാഞ്ജലി എന്നൊരു സിനിമയിലെ ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം, കാലമേ നിനക്ക് അഭിനന്ദനം.
0: അത് ശരി. പാടുന്ന ശീലമുണ്ടോ?
1: പാടുമെന്നല്ല,
0: കേൾക്കും. അപ്പൊ വൈഫ് എന്ത് ചെയ്യുന്നു? ഉണ്ട്, സുഖായിട്ടിരിക്കണു. ആ ഇന്ന് എന്താണ്, ഇന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയോ ഞായറാഴ്ചയൊക്കെ ആയിട്ട്? ആ സ്പെഷ്യലൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇത് കഴിയുമ്പോ അങ്ങോട്ട് വരാം, അടുത്തല്ലേ. ആ ഒരു ദിവസം വരാന്നല്ലേ. അതെ അതെ അതെ. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഡെഡിക്കേഷൻ കേൾക്കുന്ന എല്ലാവർക്കും, എല്ലാവരെയൊക്കെ പേര് പറഞ്ഞ ഒരുപാടുണ്ട്, അപ്പൊ അത്ര പേര് പറയണ്ട. എല്ലാവർക്കും
0: ജലീലൊക്കെ ഞാൻ പ്രത്യേകം അല്ലേ. ഇന്ന് ആളിവിടെ ഇല്ല, ഇനി അപ്പുറത്ത് അപ്പുറത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈവിലുണ്ടായിരുന്നില്ല, കാണുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. തീർച്ചയായും. അപ്പൊ കേട്ടോണ്ടേ ഇരിക്കും. എന്തോ? ആ ഞാൻ പറയാം പറയാം. അപ്പൊ മക്കളോടൊക്കെ അന്വേഷണം പറയാം, വിളിക്കും കേട്ടോ. ദൂരെ ആണെങ്കിലും ഞങ്ങളുടെ റെയിൻബോ ഒക്കെ കേൾക്കാൻ ശ്രമിക്കാൻ പറയാം ഫോണില്. ആ ഓക്കെ, തീർച്ചയായും. ജോർജ് ചേട്ടനാണ് വിളിച്ചത് അമ്പലമേട് നിന്ന്. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നല്ലൊരു അതിമനോഹരമായ ഒരു പഴയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് യോച്ച് ഹൗസിലേക്ക് തിരിച്ചു വരാം. യോച്ച് ഹൗസിലേക്ക് വിളിക്കേണ്ട നമ്പർ അതാണ്, 0484 2 4 2 8 1 0 1.

യുവർ ചോയ്സ് കേട്ടോ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റും 6 സെക്കൻഡും ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും തിരക്കുകളുടെ ഇടയിലാണ്. എങ്കിലും യാത്ര ചെയ്യുന്നവരും എന്താ പറയുക, വീട്ടിലിരിക്കുന്നവരും സമാധാനമായിട്ടാണ് സൺഡേ. ഞാൻ പറഞ്ഞതിന് നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇന്ന് എങ്ങും പോകേണ്ട, ഒരു സൺഡേ കിട്ടിയാലേ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങ് റേഡിയോ കേട്ടേക്കാം എന്ന് വെച്ചിട്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കും.

0: Music Leaders. You are listening to Rainbow FM Kochi 107.5.
1: 107.5.
2: യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയി എന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടെ യുവർ ചോയ്സ് ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ വാർത്തയാണ്, പിന്നെ ബാക്ക് ടു ബാക്ക് സോങ്സ് ഒക്കെയാണ്. അപ്പൊ വിളിച്ച് സംസാരിക്കാനുള്ള സമയം കുറച്ച് സമയം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അഥവാ വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾ ആരും തന്നെ വിഷമിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇപ്പൊ വിളിച്ചിട്ട് ഒരു ശ്രോതാവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷെ കോള് കട്ടായിപ്പോയി. പക്ഷേ ഭാഗ്യവശാൽ വീണ്ടും അത് കണക്ട് ആയിട്ടുണ്ട്. ഹലോ,
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. വീണ്ടും കട്ടായി പോകുന്നതിന് മുമ്പ് വേഗം കണക്ട് ചെയ്തത്, അതിന് കട്ടായി പോരുന്നത് വെച്ചിട്ട്. ആരെ വിളിക്കുന്നേ? അതെ അല്ലേ, ആരെ വിളിക്കുന്നേ? പേരും സ്ഥലം ഒക്കെ പറയൂ.
3: കോതമംഗലം തൃക്കാര്യൂരിൽ.
2: ഉണ്ണി.
3: അതെ.
2: ഓക്കെ, അപ്പൊ ഒരുപാട് ട്രൈ ചെയ്തോ കിട്ടാൻ വേണ്ടിട്ട്?
3: കണ്ണമാരം ട്രൈ ചെയ്തു, വിരല് തുമ്പ് തഴമ്പാവാൻ തുടങ്ങി.
2: അതെ, വിരല് പോയി അല്ലേ.
3: അതെ,
2: അത് ശരി, അത് ശരി. എന്തൊക്കെയാ വിശേഷം? സൺഡേ ആയിട്ട്
3: ഗുരുവായൂരമ്പല ദർശനം കഴിഞ്ഞവരോ? ഞാനും ശ്രീമതിയും കൂടി.
2: അതെ അല്ലേ. ഓ, ഇതാ ഞാൻ പറഞ്ഞേ, എനിക്ക് എന്നെ ഗുരുവായൂരപ്പനിങ്ങനെ വല്ലാതെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. എന്നെ കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ഒരു കുഞ്ഞു മോൻ വിളിച്ചിട്ട് പറഞ്ഞു എവിടെ യാത്ര പോയെന്ന് വെച്ച് പറഞ്ഞു, ഗുരുവായൂരും വടക്കുന്നാഥനിലോ പോയത്. ഞാൻ പറഞ്ഞു എനിക്ക് അസൂയായിരുന്നു, ഞാൻ കൊറേ നാളുകളായി പ്ലാൻ ചെയ്തിട്ട് എനിക്ക് പോവാൻ പറ്റുന്നില്ല.
3: ഗുരുവായൂരപ്പൻ വിചാരിച്ചാലേ അങ്ങോട്ട് എത്താൻ
2: അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞ, എന്നെ പുള്ളിക്കാരൻ വല്ലാണ്ട് പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ്.
3: നല്ല മനസ്സുണ്ടെങ്കിൽ.
2: ഓ, അത് എനിക്കിട്ടൊന്ന് കൊട്ടിയതാണ് പാവം ഞാൻ. നല്ല മനസ്സിലുടമയായ
3: ഒരിക്കൽ തിരുപ്പതി പോയപ്പോ ഞങ്ങൾ

0: ഗൈഡ് അങ്ങനെ പറഞ്ഞു, നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ തിരുപ്പതിയിലേക്ക് തിരുപ്പതി ഭഗവാൻ വിളിക്കുള്ളൂ.
1: അതെ അല്ലേ?
0: ഞങ്ങളൊരു ഗുരുവായൂര് അല്ലത്തെ തൃശ്ശൂരിൽ നിന്നൊരു മഹാറാണി ട്രാവൽസിലാണ് പോയത്. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു അത്.
1: അത് ശരി. അപ്പൊ ഭക്തരാണല്ലോ, വീട് വീട്ടിലെല്ലാവരും ഭക്തന്മാരാണ്.
0: അതെ അതെ.
1: അപ്പൊ ഞാനേ ഞാനിപ്പോ എന്താ ഒരു ലെറ്റർ എഴുതണം ഗുരുവായൂരപ്പൻ, എന്താ എന്റെ മനസ്സൊന്ന് ശരിയാക്കി തരണം, എന്താ പ്രശ്നം എന്നല്ലേ. എന്നെന്താണ്
0: എഫ്എമ്മിലേക്ക് വിളിക്കുന്ന പോലെ ഫ്രീക്വന്റ് ആയിട്ട് എഴുതിയാലാണ് അദ്ദേഹം
1: പരിഗണിക്കുള്ളൂ. ആ അത് ശരിയാണ്, അത് ശരിയാണ്.
0: എഫ്എം തിരിച്ചു വിളിക്കുന്ന ഒരു പരിപാടി ഇല്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടാണ്.
1: അതെ
0: അതെ. കിട്ടാത്തവര് ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട്.
1: അതെ. അപ്പൊ ഇന്നിപ്പോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടിയത് അല്ലേ? കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ, ലാസ്റ്റ് ആയാലും കിട്ടി.
0: അതെ, വളരെ സന്തോഷം.
1: എന്നാലും
0: ഞാൻ ഇതിന്റെ ഒരു അഡിക്ഷൻ ഉള്ള ആളാണ് എഫ്എം കൊച്ചി.
1: അത് ശരി.
0: 6 മണിക്ക് എഴുന്നേറ്റ് ആദ്യം വയ്ക്കും, രാത്രി 11 മണിക്ക് ഓഫ് ചെയ്യുള്ളൂ. വീട്ടില് വരുന്നവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വീട്ടില് വരുന്നവരൊക്കെ ഈ പാട്ട് ഉറക്കം വെച്ചിട്ടിരിക്കും, എല്ലാവർക്കും പ്രകൃതിക്കും കേൾക്കാൻ പാത്രം.
1: അത് ശരി, അത് ശരി. അപ്പൊ ഇപ്പൊ ഡ്രൈവ് ചെയ്യാണ്, കാറിൽ വെച്ചേക്കാണ്.
0: അതെ അതെ അതെ.
1: ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കാലോ?
0: ആ വളരെ ക്ലിയർ. ഇപ്പൊ ഞാൻ അങ്കമാലി കഴിഞ്ഞു.
1: അത് ശരി. ആ തിരിച്ച് അപ്പൊ വെളുപ്പിനാണോ പോയത്? വെളുപ്പിന് പോയി.
0: ആ വെളുപ്പിന് പോയി, 4 മണിക്ക് ഇറങ്ങി.
1: അത് ശരി. ആ ദർശനമൊക്കെ സുഖമായി?
0: സുഖമായിട്ട് തൊഴുതു, പ്രസാദ ഊട്ട് കഴിച്ചു.
1: ആ അത് ശരി. പായസം കിട്ടിയോ?
0: പായസം ഇല്ലായിരുന്നു. പായസം എല്ലാ ദിവസവും ഇല്ല, എന്തെങ്കിലും വിശേഷങ്ങൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ.
1: അത് സാരല്ല, എന്നാലും നമ്മൾ തൊഴുതു അല്ലേ, പ്രസാദമൊക്കെ കഴിക്കാൻ പറ്റിയല്ലോ.
0: എന്റെ ശ്രീമതിക്ക് വളരെ ഇഷ്ടമാണ് അവിടുത്തെ ഊണ്. എന്ത് ഭയങ്കര ടേസ്റ്റാണ്, എന്താ ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് തോന്നാറില്ല. കാര്യം പറയുന്ന വെട്ടിക്കൂട്ട് കറികളാണെങ്കിലും ഭയങ്കര ടേസ്റ്റില് കഴിക്കുന്ന അവിടെ നിന്നാണ്.
1: അത് ശരി. ഞാനിപ്പോ അടുത്തൊന്നും കഴിച്ചിട്ടില്ല, എന്തായാലും അടുത്ത മാസം എന്തായാലും പോകുന്നുണ്ട്.
0: അതെ. വിഷ്ണുപ്രിയ നാട് എവിടെയാണ്?
1: എറണാകുളത്ത് തന്നെയാണ്, നെട്ടൂർ എന്നുള്ള സ്ഥലത്ത്. അതെ അതെ അതെ. വന്നിട്ടുണ്ടോ അവിടെയൊക്കെ? അമ്പലമേട്ടിന് ഇപ്പൊ നമ്മളെ ഒരു ലിസണർ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവിടെ അവിടെ നിന്ന് റിട്ടയർഡ് ആയതാ അല്ലേ? അപ്പൊ ആരൊക്കെ ഉണ്ട് ഇപ്പൊ വണ്ടിയിൽ? ആരൊക്കെ ഉണ്ട്? ആരൊക്കെ കൂടെ പോയേ?
0: ഞാനും ശ്രീമതിയുള്ളൂ. ശ്രീമതിയുടെ പേര് രമ. രണ്ടുപേരും വിവാഹിതരാണ്, അവര് പുറത്താണ്, ഇവിടെ ഇല്ല.
1: ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ട് അല്ലെ, സമാധാനായിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോ ഓരോ അമ്പലങ്ങളിൽ അങ്ങനെ പോവും അല്ലേ?
0: അതെ, ഓരോ മാസത്തിൽ ഒരു ദിവസം ഗുരുവായൂർ പോകണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെ പോവും.
1: എല്ലാ മാസവും പോവും.
0: അതെ.
1: അപ്പൊ പുള്ളിക്കാരൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യേ, എനിക്ക് വേണ്ടി ഒരു അപേക്ഷ വെക്ക്.
0: ഞാൻ റെക്കമെൻഡ് ചെയ്തേക്കാം.
1: എന്നാലും എന്റെ മനസ്സ് കൊള്ളൂലെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് സങ്കടായി.
0: ഞാൻ വെറുതെ പറഞ്ഞ, ആളെ കണ്ടിട്ട് പോലും ഇല്ല.
1: അതെ, അത്രയും പാവം ഞാൻ.
0: അതെ,
1: ഞാൻ ഈ, അയ്യോ അയ്യോ, ചുമ്മാ പറഞ്ഞതാ. അയ്യോ സോറി ഒന്നും പറയല്ലേ, ചുമ്മാ പറഞ്ഞത്. രസമല്ലേ, പിന്നല്ലേ. അയ്യോ എങ്ങനെയുള്ളൂ, ഞങ്ങളൊക്കെ തമാശന ആൾക്കാരല്ലേ. ഞങ്ങളിതാ ഇവിടുന്ന് സ്റ്റുഡിയോ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ എന്താ പറയുക, ഇവിടെ ഉള്ളവരൊക്കെ കൂടിയിരുന്ന് ഇങ്ങനെ തമാശ ഒക്കെ പറഞ്ഞത്, അതൊക്കെ അല്ലൊരു രസം. വേറെന്താ ലൈഫിലൊരു രസം. ഈ സൺഡേ ഒക്കെ നിങ്ങൾക്ക് പാട്ട് വെച്ചു തരാനൊക്കെ വരുന്നോണ്ടാണ്. പിന്നെ സൺഡേ പോയാൽ തിരക്കായിരിക്കും. ഇന്ന് തിരക്കുണ്ടായിരുന്നോ?
0: ഇന്ന് തിരക്കുണ്ടെന്നാലും ഷോ ആയിട്ട് തൊഴാൻ പറ്റി.
1: സന്തോഷം.
0: തിരക്ക് മാനം കാണാൻ തിരക്കൂട്ടുണ്ടല്ലോ വെച്ചിട്ട് ഭഗവാനെ കാണാനുള്ള തിരക്ക് അത്ര തിരക്കായിട്ട് തോന്നില്ല.
1: തോന്നില്ല. അതെ അതെ, തീർച്ചയായും. അതൊക്കെ രസമുള്ള കാര്യം. ഞാനേ എന്താ, അപ്പൊ ഞാൻ ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഏതാന്ന് പറയില്ല, വെക്കുമ്പോ കേൾക്കാം.
0: വളരെ സന്തോഷം, വളരെ നന്ദി.
1: ഗസ് ചെയ്യാമോ? ഏതാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതല്ല അതല്ല, അതുപോലെയൊക്കെ തന്നെയുള്ള അതിമനോഹരായ ഒരു പാട്ട്, ഒരു സിനിമയിലുള്ള ഒരു പാട്ടാ.
0: നന്ദനത്തിലായിരിക്കോ?
1: അല്ല. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും സർപ്രൈസ് ഞാൻ പൊളിക്കുന്നില്ല, പാട്ടങ്ങ് കേട്ടാ മതി. അപ്പൊ ശ്രീമതിയോടും മക്കളോടും ഒക്കെ അന്വേഷണം പറയാ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ഇനി അങ്ങോട്ട് ബാക്കി ഉള്ള യാത്രയും കൂടി പാട്ടൊക്കെ കേട്ട് റെയിൻബോ കേട്ട് അങ്ങ് സുഖമായിട്ട് യാത്ര ചെയ്തോളൂ. ഓക്കെ ഓക്കെ, സന്തോഷം. ഓക്കെ, ഉണ്ണിച്ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം നല്ലൊരു എന്താ പറയുക, അമ്പല ദർശനം കഴിഞ്ഞിട്ട്, ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദർശനത്തിൻ്റെ ആ സന്തോഷം അല്ലെ, ആ ഭക്തി നിർഭരമായൊരു നല്ലൊരു പാട്ട് അതിനോട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.

0: യുവർ ചോയ്സിന്റെ സമയം ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കോളറിന് കൂടെ ഉള്ള സമയമുള്ളൂ. ആ കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, നമുക്കേ ആദ്യം പറഞ്ഞത് കേട്ടില്ല, പേരൊന്നും കൂടി പറയാമോ?
1: ഗീത.
0: ഗീത, ഓക്കെ. മുപ്പത്തടം അല്ലേ? ആലുവ. വിശേഷം എന്താണ്? പെട്ടെന്ന് പറയൂ.
1: നാളെ എന്റെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും
0: 40th വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലേ ഇന്നത്തെ കാലത്ത്. അതെ, 40 വർഷം. ഓക്കെ, അപ്പൊ ജയ ചേച്ചിക്കും സുധാകരൻ ചേട്ടനും ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെ വക ഒത്തിരി ഒത്തിരി ആശംസകൾ. ഇനിയും ഒരു 40 വർഷം അല്ലെ, അതിലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് അങ്ങനെ സന്തോഷമായിട്ട് പോവാൻ പറ്റട്ടെ. ഏത് പാട്ടാ വേണ്ടേ? ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത, പ്രണയാമൃത അതിൻ ഭാഷ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ആ പാട്ട് കേട്ടേ, അല്ലെങ്കിൽ പാട്ട് ഒട്ടും അവർക്ക് കേൾക്കാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടാവോ അവര്? ഒരു കാര്യം ചെയ്യാം, കോള് കട്ട് ചെയ്യുമ്പോ തന്നെ വിളിച്ചിട്ട് പറ, ദാ നിങ്ങൾക്കുള്ള പാട്ട് വരുന്നുണ്ട്. വിഷ്ണുപ്രിയ നല്ലൊരു പാട്ട് വെച്ച് തന്നിട്ടുണ്ടെന്ന് പറ. ഓക്കെ, അപ്പൊ സന്തോഷായിട്ട് ഗുണ കഴിച്ചോ. നമുക്ക് വാർത്ത വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ മുഴുവൻ കുറച്ച് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ.

ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. യുവർ ചോയ്സിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്ത എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. വിളിച്ചിട്ട് കിട്ടാത്തവർ അടുത്ത ദിവസങ്ങളിൽ തുടർന്നും ശ്രമിക്കേണ്ടതാണ്. സമയം 1 മണി കഴിഞ്ഞ 59 മിനിറ്റും 42 സെക്കൻഡുമായി. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. ഇനി 3 മണി മുതൽ കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നിർവഹിച്ചു. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീരകർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പരിപാടിയിൽ മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, സി പി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്ന് മന്ത്രി എം ലിജു. ആന്റി നർക്കോട്ടിക് ആക്ഷന് ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

0: ഹായ് ഹലോ, നമസ്കാരം. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഓൺ ദ ഗോ ഡ്രൈവിലേക്ക്. ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ചെയ്യുന്നത് ആരാണെന്നറിയോ? ഞങ്ങൾ 3 പേരാണ് ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ചെയ്യുന്നത്. ആരൊക്കെയാണ്?
1: യെസ്, ഞാൻ സാന്ദ്രയാണ്.
2: ഞാൻ രാഖി.
0: ആൻഡ് ഐ എം വിഷ്ണുദാസ്.
1: യെസ്.
0: അപ്പൊ ഇന്ന് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട്, അതൊക്കെ പിന്നാലെ വരൂ കേട്ടോ. നമുക്ക് നേരെ ആദ്യം ഒരു പാട്ടിലേക്ക് തന്നെ പോവാം.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: യെസ്, നമ്മള് എപ്പോഴും ഈ സിനിമയൊക്കെ കാണാൻ പോലെ,
0: അതെ,
1: അപ്പോ ഈ മൂവി മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആദ്യം കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, എന്ന് പറയുമോ?
0: യെസ്,
1: Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. ഇതു കൂടാതെ ഇതിന്റെ മലയാളം നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അതെന്താന്ന് അറിയോ?
0: പുകവലി.
1: പറയൂ.
0: ആരോഗ്യത്തിന് ഹാനികരമാണ്.
1: അതെ. യെസ്. എന്താണ് ഇന്ന് നമ്മൾ ഇത് സംസാരിക്കുന്നതിന് കാരണം എന്ന് അറിയോ? ഇന്ന് May 31st ആണ്. നമ്മൾ കലണ്ടർ നോക്കി കഴിഞ്ഞാല് നമ്മൾ കാണും വേൾഡ് നോ ടുബാക്കോ ഡേ ആണ്. എന്ന് വെച്ചാൽ
0: പുകവലി വിരുദ്ധ ദിനമാണ്.
1: അതെ. നമ്മൾ സാധാരണ

0: കാരണം എന്താ, അല്ലെ ഈ പുകവലി ആരോഗ്യത്തിന് കാരണമാകാം, അല്ലെ ക്യാൻസറിന് കാരണമാകാം ഒക്കെ നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ മാത്രം കേട്ടിട്ട് ഉടൻ തന്നെ നമ്മളത് അങ്ങ് വിടും അല്ലെ.
1: അതെ അതെ.
0: പക്ഷെ നമ്മളത് കീപ്പ് ചെയ്യരുത് എന്ന് ഒരു സന്ദേശം നൽകുക എന്നതാണ് ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത.
1: അതുപോലെ ഒരു സിഗരറ്റ് കത്തിക്കാൻ ഏതാനും സെക്കൻഡ്സ് മാത്രം മതി, പക്ഷെ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷം ഒരുപാട് വർഷങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട് അല്ലെ.
0: യെസ് യെസ്. അതായത് ഇന്ന് 2026 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വർഷത്തെ നമ്മുടെ തീം എന്താണെന്നറിയോ? പ്രൊട്ടക്ടിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്നാണ് കേട്ടോ. അതായത് പുകയില കമ്പനികളുടെ കെണിയിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെയും യുവതലമുറയെയും സംരക്ഷിക്കുക എന്നാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സ്കൂൾ തുറക്കാൻ പോകുന്നൊരു സമയം കൂടിയൊക്കെ ആയതുകൊണ്ട് നമുക്കിതിന് ഭയങ്കര പ്രസക്തിയാണുള്ളത് അല്ലെ.
1: തീർച്ചയായിട്ടും. അതെ, ഒരുപാട് കുട്ടികൾ ഈ ഒരു രീതിയിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ മാറ്റിവെച്ച്
0: നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം.
1: അതെ,
0: പുകയിലെ ഉപേക്ഷിക്കാം.
2: ഇതില് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാവി ഇതിനേക്കാളും വലുതാണോ ഈ പുകവലി ഉപയോഗം ശീലിക്കുന്നത് എന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്.
1: അതെ അതെ.
0: ലഹരി ഉപയോഗങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ചിത്രം നമ്മളുടെ മുൻപിലുണ്ടല്ലോ, മോഹൻലാൽ അഭിനയിച്ച സ്പിരിറ്റ്. ആ ചിത്രത്തിലെ ഒരു ഗാനമാണത് ഓൺ ദ ഗോ ഡ്രൈവിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം.
1: സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്
0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: യെസ് വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ്. ഓൺ ദ ഗോ ഡ്രൈവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് മെയ് 31-നെ പറ്റിയിട്ടാണ് കേട്ടോ.
1: യെസ്,
0: പുകയില പുക ശ്വസിക്കുന്നവർക്കും ഇത് രോഗം വരുത്തി വെക്കുന്നു എന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മൾ വെറുതെ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ നമ്മുടെ വിചാരം ഓക്കെ നമ്മൾ മാത്രം വലിക്കുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് വിചാരം കേട്ടോ. ഗർഭിണികൾക്കും അതേപോലെ സാധാരണപ്പെട്ടവർക്കും കുട്ടികൾക്കും ഒക്കെ ഇതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും.
1: യെസ്, തീർച്ചയായിട്ടും.
2: ഒരു ദിവസം 10,000 പേരാണ് ഈ പുകവലി ഉപയോഗം കാരണം മരിക്കുന്നത് എന്നാണ് കണക്ക് പറയുന്നത്. അതായത് അതൊന്ന് കണക്കൂട്ടി നോക്കിയാൽ ഒരു വർഷം 50,00,000 പേരാണ് മരിക്കുന്നത്.
1: ഓ, എന്ത് വലിയ കണക്കാണല്ലേ.
2: പിന്നെ
0: പുകയില ഉപയോഗം കൊണ്ട് അർബുദത്തിന് കാരണമാകുന്നുണ്ട്, അതേപോലെ ഹൃദ്രോഗത്തിന് കാരണമാകുന്നു, ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു, പക്ഷാഘാതത്തിന് വരെ വഴിവെക്കുന്നു കേട്ടോ. നമ്മൾ ഇതൊക്കെ വലിച്ച് എന്തെങ്കിലും ആയിട്ട് നമ്മളൊന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആരാണെന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തനിയെ ഇതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് തോന്നും.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് നമ്മുടെ ശീലം ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം. ഒരു സിഗരറ്റ് കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? പക്ഷെ ഒരു സിഗരറ്റ് നമ്മുടെ വലിക്കുന്നതിലൂടെ നമ്മുടെ ശീലമാകും, ഈ ശീലം നമ്മുടെ ആരോഗ്യത്തെ പതുക്കെ തകർക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം

0: കൊണ്ടുവരണം തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരിച്ച് വന്നാലോ.
1: പിന്നെന്താ,
0: യെസ്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്
1: രാഖി
0: ആൻഡ് സാന്ദ്ര
2: ആൻഡ് വിഷ്ണുദാസ്.
0: യെസ്.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ്. ഇന്ന് മൂന്ന് പേര് ചേർന്ന് ഡ്രൈവ് ചെയ്യുന്ന ഓൺ ദ ഗോ ഡ്രൈവ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സമയം 5 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. പുകയില്ലാത്ത ഒരു ലോകത്തെ കുറിച്ചാണ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത് അല്ലെ.
1: അതെ,
0: പുകയില്ലാത്ത ലോകം വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക? ഓരോ കുടുംബങ്ങളിലും എന്താണ് വരിക?
1: ഹാപ്പിനെസ്, സന്തോഷം,
0: ശരിയാണ് വരിക അല്ലെ. ഇന്ന് കലണ്ടറിലുള്ള മറ്റൊരു അടിപൊളി ദിവസത്തെ കുറിച്ച് കൂടിയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്.
1: എന്താണത്?
0: അല്ലെ, May 31st നാഷണൽ സ്മൈൽ ഡേ കൂടിയാണ് ഇന്ന്. നിങ്ങളൊക്കെ ചിരിക്കുന്ന ആൾക്കാരാണോ?
1: പിന്നെ നമുക്ക് പൈസ ചെലവില്ലാണ്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു,
0: അതെ, ഞാൻ പണ്ട് പഠിച്ചോണ്ടിരുന്ന സമയത്ത്
1: ഗിഫ്റ്റ് ആണ്.
0: അതെ, ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല, പക്ഷെ ആള് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിരിച്ചാണ് കേട്ടോ. ആ ചിരി മതി, എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണ് തോന്നുന്നത്. എന്നെ പെൺകുട്ടി ചിരിക്കുന്നോണ്ടല്ല തോന്നുന്നത്, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ പുറത്തു പോകുമ്പോ ജസ്റ്റ് ഒന്ന് ചിരിക്കണം കേട്ടോ എല്ലാവരുമായിട്ട്.
1: അതെ, ചിരിച്ചാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് അല്ലെ, ആ മുഖത്തുള്ള ഒരു ഭാവം മാറുമ്പോ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ്,
2: അതൊരു പോസിറ്റിവിറ്റി ആണ്.
1: യെസ്, ഓഫ് കോഴ്സ്.
0: ഇതൊന്നും ആലോചിച്ചു നോക്കിക്കേ, ഇതേ ഒരു വശത്തെ പുകയില വിരുദ്ധ ദിനം, മറുവശത്തെ പുഞ്ചിരി ദിനം, കണക്ഷൻസ് ഒക്കെ സിമ്പിൾ ആണല്ലേ,
1: ഏകദേശം കണക്ട് ആയി പോകുന്നുണ്ട്. യെസ്, അപ്പൊ അതുപോലെ തന്നെ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പുറത്തേക്ക് വരും. ഹാപ്പി ഹോർമോൺസ് വരുമ്പോ തന്നെ നമ്മൾ

0: ഒരുപാട് സന്തോഷമാവും.
1: അതെ, നമ്മുടെ മുഖമൊക്കെ ഒന്ന് മാറും.
2: ഇപ്പൊ നമ്മൾ ഈ പുകയിലയും ഇതൊക്കെ പറഞ്ഞപ്പോഴേ, ഈ പുകയിലയും സിഗരറ്റും ഒക്കെ ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ പല്ലിന്റെയും ഒക്കെ ഈ ഒരു രൂപമാക്കി കഴിഞ്ഞാൽ പിന്നെ ചിരിക്ക് പോലെ ഒരു
0: ഭംഗിയുണ്ടാവും.
2: അപ്പൊ ഇന്നത്തെ ദിനത്തിൽ ഈ രണ്ടും കൂടി കണക്ട് ചെയ്തത് കറക്റ്റാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പല്ല് സൂപ്പറാവും. പ്രത്യേകിച്ച് വലിയ പേസ്റ്റുകളോ ഒന്നും മേടിച്ച് കേൾക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ പല്ലൊക്കെ തന്നെ സൂപ്പറായി. പിന്നെ അത് മാറ്റിക്കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് നന്നായിട്ട് ചിരിക്കുകയും കൂടി പറ്റും.
0: യെസ്, അതെ.
1: അപ്പോ നമ്മളെല്ലാവർക്കും ഓരോ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: അതെ, ചിരി വിരിയിക്കുന്ന ഒരു പാട്ടിലേക്ക് പോവാം.
2: ഓക്കെ ഓക്കെ,
0: യെസ്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത് ഓൺ ദ ഗോ ഡ്രൈവ്. കൂടെ ഞാൻ വിഷ്ണുദാസ്,
1: രാഖി,
0: ഞാൻ സാന്ദ്ര.
2: യെസ്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5. 107.5.

0: നടാ
1: വൺ ലാസ്റ്റ് ഡാൻസ്
0: വർക്കേടാ പോടേ.
2: ജനനായകൻ എന്ന സിനിമയിലെ ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
3: സമയം 5 മണി കഴിഞ്ഞ് 39:20 ആയിരിക്കും കേട്ടോണ്ടിരിക്കുന്നത്. ഓൺ ദ ഗോ ഡ്രൈവ് ആണ്.
4: അപ്പൊ നമ്മൾ പോകുന്നേക്ക് മുന്നേ ചിരിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
2: അതെ അതെ. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടാൽ ആദ്യം എന്താ ചെയ്യുക? ചിരിക്കല്ലേ. അപ്പൊ ചിരിക്കുമ്പോ അയാൾ തിരിച്ചു ചിരിക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്
4: അല്ലേ.
2: അങ്ങനെ ഒരു ഈ ചിരി ഒരാള് ചിരിക്കുമ്പോ അത് പകരും എന്നാണ് പറയുന്നത്. ഒരു പകർച്ചവ്യാധി ആണെന്നാണ്.
3: നമ്മളിപ്പോ രാവിലെ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ നമ്മൾ ചുമ്മാ ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് ചിരിക്കണമെന്നല്ല പറയുന്നത്. ചിലര് നോക്കി നമ്മളൊന്ന് ചിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ സ്മൈൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് മതിയായിരിക്കും അയാളുടെ അന്നത്തെ ദിവസത്തെ എല്ലാ സങ്കടങ്ങളും പോകാനായിട്ട്.
4: സത്യം, അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ അവർ അത്രയും പ്രഷർ എടുത്തിട്ടായിരിക്കും രാവിലെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്.
3: കാലത്ത് എല്ലാരും ഫോണിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരും മുഖത്ത് പോലും നോക്കുന്നില്ല. എത്രയോ വിഷമങ്ങളായിട്ട് എത്രയോ ബുദ്ധിമുട്ടുകളായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും.
2: ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മള് ബസ്സിലോ അല്ലെങ്കിൽ മെട്രോയിലോ ഒക്കെ കയറുമ്പോ ഒരു പരിചയം ഉണ്ടാവില്ല. ചിലപ്പോ കുറച്ച് ഒരു 2-3 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ നോക്കിയാൽ അവര് ചിരിക്കും. അപ്പൊ നമ്മളും സ്വാഭാവിക

0: സ്വാഭാവികമായിട്ട് ചിരിച്ചു
1: പോകും.
2: അതുകൊണ്ട് തന്നെ ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ ഈ മനോഹരമായ ചിരിതേ ആർക്കും വിട്ടുകൊടുക്കരുത് കേട്ടോ. നെഗറ്റീവ് പറയുന്നവരോടും ലൈഫിലെ കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികളോടൊക്കെ ചിരിച്ചുകൊണ്ട് പോയി പണി നോക്കാൻ പറയണം. അതാണ് ഇന്ന് ഡേയിൽ നമ്മൾ ചെയ്യേണ്ടത്. ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ ചിരിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ,
0: ഒരു ചെലവും ഇല്ല,
2: എല്ലാവർക്കും സന്തോഷവും കൊടുക്കുന്നുണ്ട്.
1: അതെ, അപ്പൊ ഒരു പുഞ്ചിരി പകരാൻ വേണ്ടിട്ട് ഒരു നിമിഷം മാത്രം മതി, പക്ഷെ അതിന്റെ ഓർമ്മ ചിലപ്പോ ഒരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കാം.
2: അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോട്ടോ. വരുന്ന പാട്ട് ഏതെന്നറിയോ, ദിൽവാല എന്ന ചിത്രത്തിലെ അർജിത് സിംഗ് പാടിയ ഗേരുവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് വരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ഓൺ ദ ഗോ ഡ്രൈവ്.

0: ഇത് പാട്ട്.
1: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. സ്റ്റേ ട്യൂൺഡ്.

0: യെസ്, സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ്. ഇന്ന് 3 പേർ ചേർന്നാണ് ഈ ഓൺ ദ ഗോ ഡ്രൈവിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണെന്നറിയോ? വിഷ്ണുദാസ്,
1: സാന്ദ്ര,
2: രാഖി.
1: യെസ്.
0: ഓക്കെ, നമ്മൾ ഇന്ന് സ്മൈൽ ഡേനെ പറ്റിയിട്ടും അതേപോലെ നോട്ട് ബാക്കോടെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ഇന്ന് സൂപ്പർ സൺഡേയിൽ വേറൊരു അടിപൊളി ഒരു പോരാട്ടം കൂടി നടക്കാൻ പോകുന്നുണ്ട്. എന്തെന്നറിയോ? എന്താണ്? ഐ പി എൽ ഫൈനൽ ആണ് കേട്ടോ. ഇന്നത്തെ ഒരു സായാഹ്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 മാസം നീണ്ടു നിന്ന ഐ പി എല്ലിന്റെ ഫൈനലാണ് ഇന്ന് കേട്ടോ. കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ടീം RCBയും ഗുജറാത്ത് ടൈറ്റൻസും കൂടിയാണ് ഇന്നത്തെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്.
1: അതെ, മികച്ച പോരാട്ടം.
0: അതെ അതെ. ചേച്ചി കാണാറുണ്ടോ ഐ പി എൽ?
1: ഇഷ്ടമാണ്.
0: ഇഷ്ടപ്പെട്ട പ്ലെയർ
1: വിരാട് കോഹ്ലി. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ക്രിക്കറ്റ് കാണുന്നതൊക്കെ? എങ്ങനെയാ വിഷ്ണുവിന്റെ സംസാരത്തിൽ നിന്ന് അറിയാം നല്ല ഫാൻ ആണെന്ന്.
0: ക്രിക്കറ്റ് പൊതുവെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഗെയിമായിരുന്നു. പണ്ട് ഞങ്ങളുടെ വീട്ടില് ദൂരദർശന്റെ ആന്റിന ആയിരുന്നു വീട്ടിൽ. അപ്പൊ നമ്മള് പണ്ട് മലയാളം പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ മലയാളം പരിപാടി എങ്ങനെ വരുന്നതെന്ന് വെച്ചാല് ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി തൊട്ട് 8 മണി അല്ലെങ്കിൽ 7 മണി വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ രാവിലെ 6 to 9, ദെൻ വൈകുന്നേരം 3 to ആ സമയം. പക്ഷെ ക്രിക്കറ്റ് വരുന്നതിൻ്റെ അന്ന് ഇവർ ഉടനെ ഓവർ ടു ഡൽഹി, ഇനി ICC മത്സരങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റും. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഒന്നാമത്തെ കാര്യം ആ സമയത്ത് നമുക്ക് കുഞ്ഞു പ്രായത്തില് ഹിന്ദി അറിയില്ല. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോഴത്തേക്ക് ഓഹ് നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, മലയാളം പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരാളാ. പിന്നെ വേറെ വകുപ്പൊന്നും ഇല്ലല്ലോ, ഇത് തന്നെ കാണേണ്ടി വരുന്നു. അപ്പൊ ആ ദൂരദർശനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ക്രിക്കറ്റ് ഫാനായി. ദെൻ വിരാട് കോഹ്ലിയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ, പേരൊന്നും അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു ഷോട്ടാണ്, അതായത് കവർ ഡ്രൈവാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത് ക്രിക്കറ്റിൽ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്രിക്കറ്റ്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഫാനാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഭയങ്കര ഫാനാണ്.
1: എന്റെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനും ഈ എന്താണ് ചെറിയതായിരുന്ന സമയത്ത് ദൂരദർശനിലാണ് ക്രിക്കറ്റ് കണ്ടുതുടങ്ങിയത്. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, വീട്ടിലെല്ലാവരും ഫുട്ബോളിന്റെ ഫാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കാണുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ട് സച്ചിൻ 100 അടിക്കാൻ, സെഞ്ചുറി അടിക്കാൻ വേണ്ടിട്ടൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. അതുപോലെ അത്ര ഇഷ്ടമായി.
0: ഞാൻ 2011 വേൾഡ് കപ്പ് ഫൈനലാണ് കാണുന്നത്,
1: ഫസ്റ്റ് ടൈം.
0: അന്ന് വെച്ചാ അന്നത്തോടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
2: ഞങ്ങൾ പഠിക്കണ സമയത്ത് രാഹുൽ, ദ്രാവിഡ്, ജഡേജ ആ ഒരു ടീമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവരൊക്കെ ഭയങ്കര ഈ നമ്മൾ

0: മൂവിയിലത്തെ ആക്ടേഴ്സിനോടുള്ള ഒരു ആരാധന
1: ക്രഷ്
0: പോലെ
1: പോലെ.
0: തന്നെ, ആ ക്രഷ് പോലെ തന്നെ അവര് അവരായിരുന്നു ഞങ്ങളുടെ ഒരു ഹീറോ എന്ന് പറയുന്നത്.
2: അതെ, ഞങ്ങളുടെ തലമുറ വന്നപ്പോഴത്തേക്കും വിരാട് കോഹ്ലിയിലേക്ക് മാറി.
1: അതെ,
2: വിരാട് സച്ചിൻ മാറി വിരാട്ടിലേക്ക് വന്നു. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻ ഇനി ഫാനാവാൻ പോകുന്നത് ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഉണ്ട് ഇപ്പോ ഐ പി എല്ലിൽ, വെറും 15 വയസ്സുള്ള വൈഭവ് സൂര്യവംശ
1: കിടിലം കളിയാണ്. യെസ്,
2: ടീം പുറത്തു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഇപ്പോ 96-97 ഈ രണ്ട് റണ്ണിന്റെ അടുത്ത് 100 എത്തിയിട്ട് പുള്ളി ഔട്ടായി. പക്ഷേ ആ എടുത്തിരിക്കുന്ന 100 എന്ന് പറഞ്ഞാല് 27 ബോളിൽ 100 അടുത്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് പുള്ളി ആ ഒരു 96-97 ഔട്ടായി പോകുന്നത്. പക്ഷേ അടിപൊളി ഒരു പ്ലെയറാണ്
1: കേട്ടോ. അപ്പൊ ഇതുപോലെ ഐ പി എല്ലിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും അതിനെപ്പറ്റി കുറച്ച് ക്വിസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും
0: എത്തുന്നതാണ്.
2: ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് ഐ പി എൽ ഫൈനൽ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടും ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നാലെ വരും കേട്ടോ. അത് നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങളെ ഉടൻ തന്നെ അറിയിക്കുന്നതാണ്. എന്നാലും സ്റ്റേ ട്യൂൺഡ് വിത്ത് ആകാശവാണി കൊച്ചി FM റെയിൻബോ ഓൺ ദ ഗോ ഡ്രൈവിൽ.
1: യെസ്.

സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു കേട്ടോ. കൃത്യം ഓൺ ദ ഗോ ഡ്രൈവിൽ നമ്മളൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ക്വിസിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ. ദേ ഈ വരുന്നൊരു പാട്ടിന് ശേഷം നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്രിക്കറ്റ് ഇഷ്ടമാണോ? ക്രിക്കറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശ ധാരണയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, വലിയ ചോദ്യങ്ങളൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് വിളിച്ച് ഞങ്ങളോട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാം. ഉത്തരം നൽകാനായിട്ട് വിളിക്കേണ്ട നമ്പർ, ഓൺ ദ ഗോ ഡ്രൈവിലേക്ക് വിളിക്കേണ്ട നമ്പറാണ് ഇത് പറയുന്നത്.

0: 0484-242-8101. ഒരിക്കൽ കൂടി പറയാം, 0484-242-8101.
1: അപ്പൊ വേഗം തന്നെ ഫോൺ എടുക്കൂ, എന്നിട്ട് ഓൺ ദ ഗോ ഡ്രൈവിൽ ഈ പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കൂ, ക്വിസിൽ പങ്കെടുക്കൂ.
2: യെസ്, അതുപോലെ നമുക്ക് ഇൻസ്റ്റാ, എഫ് ബി രണ്ട് പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. ഇൻസ്റ്റാ ഐ ഡി ഇതാണ് എഫ് എം റെയിൻബോ കൊച്ചി 107.5. എഫ് ബി ഐ ഡി ഇതാണ്
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
2: അതെ, അതിൽ നമ്മുടെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടാവും, അതിന്റെ താഴെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കമന്റ് ആയിട്ടും ഇടാൻ പറ്റുന്നതാണ്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വെയിറ്റ് ചെയ്യാം.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. ഓൺ ദ ഗോ ഡ്രൈവിൽ വിളിക്കൂ, ഇന്നത്തെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ക്വിസിൽ പങ്കെടുക്കും കേട്ടോ. ഐ പി എൽ ഫൈനൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, വേഗം തന്നെ വിളിക്കാം.
2: സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. യെസ്, അപ്പൊ നമ്മൾ പോകുന്നതിന് മുന്നേ ക്രിക്കറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കോളർ അവൈലബിൾ ആണ്.
1: ആരാണ് ലൈനിൽ വന്നിരിക്കുന്നത്?
0: ഹലോ
1: ഹലോ.

0: ഒന്നുകൂടി പറയാമോ?
1: സാബു
0: ആണ് വിളിക്കുന്നത്.
2: ഓക്കെ
0: ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മയുണ്ട്, രണ്ട് പിള്ളേരുണ്ട്. പുകച്ചിന്റെ പേര് അനിറ്റ, ഒരാളുടെ പേര് റോസ്മി.
0: യെസ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടായിരുന്നോ? നമ്മള് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്.
2: ക്രിക്കറ്റ് ഫാൻ ആണോ?
1: അല്ല, എനിക്ക് അങ്ങനെയുള്ള അല്ല, ഞാനില്ല, ഞാൻ സിനിമ കാണുന്നേ ഉള്ളൂ.
3: നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം, അപ്പൊ പറയോ?
2: ഓക്കെ,
3: രാഗി ചേച്ചി റെഡി ആയിട്ടിരിക്കും കേട്ടോ. ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം.
2: ഇന്ന് നടക്കാൻ പോകുന്ന ഐ പി എൽ ഫൈനലില് ഇന്ന് ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ്?
3: ഇതിന് ഓപ്ഷൻ ഇല്ല കേട്ടോ, പറയോ.
2: വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അറിയോ?
3: ഇത് നമ്മൾ പരിപാടി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു.
2: അടുത്ത കോളറിലേക്ക് പോവാം.
3: കോളർ വെയിറ്റിംഗ് ആണ്.
0: ക്വസ്റ്റ്യൻ
2: ഒരിക്കൽ കൂടി പറയാം. ഐ പി എൽ ഫൈനലിൽ ഇന്ന് പോരാടുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഏറ്റവും എളുപ്പത്തിൽ ആൻസർ പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വേഗം ഫോൺ എടുക്കുക, വിളിക്കുക.
3: ഈ ചോദ്യത്തിന് ഉത്തരം അറിയുമെങ്കിൽ വേഗം തന്നെ വിളിക്കൂട്ടോ. ഓൺ ദ ഗോ ഡ്രൈവ്, ഞങ്ങളുടെ ഇവിടെ വെയിറ്റിംഗ് ആണ്.

0: സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗുഡ് ഡ്രൈവ് ആണ്. ആൻഡ് നമ്മളിപ്പോൾ പോകുന്നത് എന്തിനാണെന്നറിയോ? ഒരു ക്രിക്കറ്റ് റിലേറ്റഡ് ക്യൂസ് സ്റ്റാർട്ട് ചെയ്താണ്. ആദ്യത്തെ ഒരു കോൾ വിളിച്ചിരുന്നു, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് അത് കട്ടായി പോയി. നെക്സ്റ്റ് കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്?
1: നമസ്കാരം, ഞാൻ ബിനു.
0: ബിനു, ബിനു എവിടെ നിന്നാ വിളിക്കുന്നത്?
1: പെരുമൊഴി, നമ്മളെ കോലഞ്ചേരിക്ക് അടുത്തായിട്ടാണ്.
0: ആ, അപ്പൊ നമ്മള് പറഞ്ഞത് കേട്ടിരുന്നോ, ക്രിക്കറ്റ് റിലേറ്റഡ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ക്വിസിലേക്ക് പോവാം. ആ, ക്രിക്കറ്റ് കാണുന്ന ആളാണോ?
1: അതെ അതെ,
0: ക്രിക്കറ്റ് കാണോ? ഏത് ടീമിന്റെ ഫാനാണ്? ഐ പി എൽ കാണോ? ചെന്നൈ സൂപ്പർ കിങ്സ്. സഞ്ജു സാംസന്റെ ഫാനാണ്. അപ്പൊ നേരത്തെ ആറായിരുന്നു. അപ്പോ ആറായിരുന്നു, ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറി. എങ്ങനെയുണ്ടായിരുന്നു സഞ്ജു സാംസന്റെ ഒരു ഈ സീസണിലെ ഒരു മത്സരം
1: എങ്ങനെയുണ്ടായിരുന്നു?
0: നല്ല പ്ലേ, നന്നായിട്ട് കളിച്ചു അല്ലേ ചെന്നൈക്ക് വേണ്ടി? 2 സെഞ്ചുറികൾ അടക്കം അദ്ദേഹം അടിച്ചു. ഓക്കെ, നമുക്ക് ക്വിസിലേക്ക് പോവാം. അപ്പൊ രാഗേഷ് ചേച്ചി റെഡിയാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻസ്, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് നമുക്ക് ഓപ്ഷൻ ഇല്ല, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ചോദ്യങ്ങൾ തൊട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഓപ്ഷൻ തരും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ,
2: ബിനു. ഹലോ ബിനു അല്ലേ? ചോദ്യം കേട്ടിരുന്നോ? നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു.
0: അതെ, ഐ പി എൽ ഫൈനൽ മത്സരം നടക്കുന്ന ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതാണെന്നാണ് ചോദിക്കുക. ഇന്നത്തെ ഈ 2026 ഐ പി എൽ ഫൈനൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെ? ഓ, കൺഗ്രാചുലേഷൻ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും ആണ് ഫൈനലിൽ പോരാടുന്നത്, നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഇന്ന് 7:00 മത്സരം. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്
1: പോവാം.
0: റെഡിയാണോ? ഓപ്ഷൻസ് വേണമെങ്കിൽ പറയണം, ഓപ്ഷൻസ് വേണ്ട ഉത്തരം പറയാൻ റെഡിയാണെങ്കിൽ ഉത്തരം പറഞ്ഞല്ലോ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ആ രണ്ടാമത്തെ ചോദ്യം.
2: അപ്പൊ അതാ വരുന്നു അടുത്ത ചോദ്യം. 2025 ഐ പി എൽ ഫൈനലില് ആരാണ് ജേതാക്കൾ?
0: റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കറക്റ്റ് ആൻസർ.
2: ആരെയാണ് അവരെ തോൽപ്പിച്ചത്? ആരുമായിട്ടാ ഏറ്റുമുട്ടിയിരുന്നെ, അതറിയോ? ബംഗളൂരു ടീം ആരുമായിട്ടാണ്
0: ഏറ്റുമുട്ടിയത്?
2: ആരെയാണ് തോൽപ്പിച്ചത്?
0: അല്ല, കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞല്ലോ ഞങ്ങൾ. ജസ്റ്റ് പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആയിരുന്നു മത്സരം കഴിഞ്ഞ സീസണിൽ. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞല്ലോ, ദെൻ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. യെസ്,
2: ചോദിക്കട്ടെ. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്?
0: ഓപ്ഷൻസ് പറയട്ടെ. എത്ര റണ്ണാണെന്ന് അറിയോ? അറിയോ എത്ര റണ്ണാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ റൺ എന്ന റെക്കോർഡ് കൊടുക്കുന്നത്? എന്നാ ഞങ്ങൾ പറയാം. അതെ അതെ, 100 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 15921 റണ്ണാണ് അദ്ദേഹത്തിന് 200 മാച്ചസിൽ നിന്നും അദ്ദേഹം നേടിയത്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ ശരി ഉത്തരാണ്. എന്നാലത്തെ ചോദ്യം ചോദിക്കട്ടെ.

0: വെച്ചോളൂ.
1: ടി ട്വന്റി വേൾഡ് കപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണെന്നറിയോ?
0: ടി ട്വന്റിയില
1: ടി ട്വന്റി വേൾഡ് കപ്പില് സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം. ഓപ്ഷൻസ്: സുരേഷ് റെയ്ന, സച്ചിൻ ടെണ്ടുൽക്കർ, ഗൗതം ഗംഭീർ, രാഹുൽ ദ്രാവിഡ്. ഒരാളാണ് സെഞ്ചുറി നേടിയ ആദ്യമായിട്ട് ടി ട്വന്റി വേൾഡ് കപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരെന്നറിയോ?
0: ഗൗതം ഗംഭീറാണോ?
1: ഉറപ്പിക്കട്ടെ. ഗൗതം ഗംഭീർ. ഉത്തരം ശരിയാണ്. ഉറപ്പിക്കട്ടെ. ഫിക്സ്. ഉത്തരം തെറ്റാണ് കേട്ടോ. സാരമില്ല, അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ ബിനു ചേട്ടനായിട്ട് നമ്മളെ വിളിച്ചിട്ട് എന്നാലും നന്നായിട്ട് മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം നോക്കി. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ടി ട്വന്റി വേൾഡ് കപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണെന്നാണ് കേട്ടോ. അറിയെങ്കിൽ ദേ വിളിക്കൂ, ഫോൺ എടുത്തിട്ട് 0484242801 എന്ന ഞങ്ങളുടെ നമ്പറിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ. മ്യൂസിക്കലി യോസ്.
2: ഏ ബ്രദർ, അപ്പമ്മ ഈ ഡിക്ചിക് ഡിക്ചിക് ആക്കണ്ട മണ മ്യൂസിക് ആവണെന്ന്.
3: അപ്പാ കടുപ്പ് നിണ്ടിപ്പോയി വന്നറാ.

News, views, entertainment. This is Rainbow FM 107.5.

0: യെസ് വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവുമ്പോൾ ദേ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ്. ആൻഡ് ക്വിസ് ടൈമാണ് ഇപ്പോൾ, ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസ് ടൈമാണ്. ദേ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ബ്രിജേഷ്. ബ്രിജേഷ് എവിടെ നിന്നാണ്
1: വിളിക്കുന്നത്?
0: തൈപ്പുറത്തു നിന്ന്. അപ്പൊ നമ്മള് പരിപാടി കേട്ടിരുന്നോ? ഞങ്ങള് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ക്രിക്കറ്റ് കാണുന്ന ആളാണോ? ക്രിക്കറ്റ് കാണുന്ന ആളാണോ?
1: പിന്നെ ക്രിക്കറ്റ് ജീവിക്കുന്ന ആളാണെന്ന്
0: പറയാം. ഓ, അപ്പൊ ഐ പി എൽ ആണോ ഇഷ്ടം, അതോ ഇന്റർനാഷണൽ മത്സരങ്ങൾ കാണുന്നതാണോ ഇഷ്ടം കൂടുതൽ? അതെ, ക്രിക്കറ്റിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചോദിക്കുക. ഇപ്പോഴത്തെ ഒരു ഐ പി എൽ ഫോർമാറ്റ് എങ്ങനെയാണ്? ഇപ്പോ പഴയ ഒരു ഐ പി എല്ലും ഇപ്പോഴത്തെ ഐ പി എല്ലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ തോന്നിയത് കാണുമ്പോ?
1: പഴയ ഐ പി അതായത് ഗെയിം കുറച്ചുകൂടി സ്പീഡ് ആവുന്നുണ്ട്, പിന്നെ കൂടുതലും ബാറ്റർ ഡോമിനന്റ് ആവുന്നുണ്ട് എന്നുള്ളത് ഒരു കൺസേണിംഗ് ഫാക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ ഇന്ന്
1: എന്റർടൈൻമെന്റ് വാല്യൂ ഇപ്പോഴാണ്.

0: അതെ. അപ്പൊ ഇന്ന് ഫൈനലാണല്ലോ, ഒരു പ്രെഡിക്ഷൻ പറയാൻ പറഞ്ഞാല് ഇത്രയും അനലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് ചോദിക്കാണ്, ആരായിരിക്കും കപ്പടിക്കാൻ ചാൻസ്?
1: പൊതുവേ ഐപിഎൽ ഐപിഎൽ ഫൈനലൊക്കെ പ്രെഡിക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും
0: അതെ അതെ എപ്പോ വേണം ഗെയിം ചേഞ്ച് ചെയ്യും.
1: അതെ അതെ അതെ, ഈ 10 ടീം ആക്ച്വലി ഫൈനൽ എത്താൻ കഴിവുള്ള ടീമുകളായിരുന്നു, പക്ഷെ ചില ഫാക്ടേഴ്സ് വരുന്നതുകൊണ്ട് മാത്രം ഇവരണ്ടൊരു എത്തി. പക്ഷെ എന്റെ പ്രൊഡിക്ഷൻ അനുസരിച്ചിട്ട് 51% ബാംഗ്ലൂർ ആണ്.
0: ബാംഗ്ലൂർ കാരണം എന്താ? ബാംഗ്ലൂരിന് ബാംഗ്ലൂർ ഫാനാണോ അതോ?
1: അല്ലല്ലല്ല, ഞാൻ കഴിഞ്ഞ ഐപിഎൽ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കാനാണ് ശ്രമിക്കുക, എന്നാലും ഐപിഎൽ അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ബാംഗ്ലൂര് അവരൊരു ചാമ്പ്യൻ ടീമിനെ പോലെ തന്നെയാണ് കളിക്കുന്നത്, അവർ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്, ഒരു സ്ഥലത്തും പതറി പോകാത്ത ഒരു ടീമായിട്ട് തോന്നിയിട്ടുണ്ട്. ഗുജറാത്ത് മോശമാണെന്നല്ല, ഗുജറാത്തിന് ഏത് പ്രശ്നമുള്ള സിറ്റുവേഷനിലും ഒരു പ്ലെയർ ഇല്ല, അവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഐപിഎല്ലിൽ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തോന്നുന്നില്ല. പക്ഷെ ബാംഗ്ലൂരിന് ഇതുവരെയുള്ള പെർഫോമൻസും അവർക്ക് അവരൊന്നിനും പേടിക്കാതെ
0: കളിക്കുന്നത്, ഓപ്പണിംഗ് തൊട്ട് ഏകദേശം റൊമാരിയോ ഷെഫേർഡ് വരെ കളിക്കും,
1: എല്ലാവരും കളിക്കും. പിന്നെ പോലെ തന്നെ ബോളേഴ്സിന്റെ ആണെങ്കിൽ അതങ്ങനെ, അവർക്ക് അവർക്കറിയാം അവർ ചാമ്പ്യൻസ് ആണെന്ന്. അങ്ങനെ കളിക്കുന്ന ടീമുകൾ വളരെ വിരളം.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് ആർസിബി കപ്പ് അടിക്കുന്നത്, അപ്പൊ ഇത്തവണ അടിക്കുവോ?
1: അടിക്കേണ്ടതാണ്, ഇങ്ങനെ പോവാണെങ്കിൽ അടിക്കേണ്ടതാണ്. പക്ഷെ ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നത്
0: സത്യം
1: പറയാൻ പറ്റില്ല, അണ്ടിൽ ദി ലാസ്റ്റ് ബോൾ ഈസ് ബോൾഡ് എന്ന് പറയാം.
0: അതെ അതെ അതെ അതെ, എപ്പോ വേണമെങ്കിലും തിരിഞ്ഞു മറിയും.
1: അതെ അതെ, 51-49 ഇൻ ഫേവർ ഓഫ് ബാംഗ്ലൂർ, അതാണ് എന്റെ
0: സാധനം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ഇപ്പൊ ഒരു 20 മിനിറ്റിനുള്ളിൽ ടോസ് വരും അല്ലേ? അതെ. അപ്പൊ നമുക്ക് ക്വിസിലേക്ക് പോവാം. എന്തായാലും സന്തോഷം കേട്ടോ, ഇത്രയും നന്നായിട്ട് അനലൈസ് ചെയ്ത് പറയുന്ന ഒരാളാണല്ലോ ബ്രിജേഷ് ചേട്ടൻ. ഓക്കെ ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യം ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം, ഐസിസിയുടെ റൂൾ പ്രകാരം ഒരു ഓവറിലെ ലീഗലി എത്ര ബോൾസ് ആണുള്ളത്? ആറ് ബോൾ. T20 ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ODI ക്രിക്കറ്റ് ഇങ്ങനെ രണ്ട് ത്രീ ടൈപ്പ് ഓഫ് ക്രിക്കറ്റ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, ODI ഉണ്ട്, T20 ഉണ്ട്. ഇതിൽ ODI ക്രിക്കറ്റിൽ എത്ര ഓവറാണ് മത്സരം?
1: 50 ഓവേഴ്സ്.
0: ഓക്കെ, ദെൻ ഇനി കുറച്ച് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ, നമ്മൾ കുറച്ച് പാടുള്ള ചോദ്യം ചോദിക്കാം. T20 വേൾഡ് കപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണെന്നറിയോ?
1: സുരേഷ് റൈനയാണോ?
0: യെസ്, റൈറ്റ് ആൻസർ, കൺഗ്രാചുലേഷൻസ്. നെക്സ്റ്റ് ചോദ്യം, 2011 ലോകകപ്പ് ഫൈനലിലെ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ആയിരുന്നു, അതറിയാലോ, ആർക്കും അറിയാം, മറന്നുപോകുന്നൊരു വേൾഡ് കപ്പ് അല്ല അത്, ധോണി ഫിനിഷർ ഓഫ് സ്റ്റൈൽ അത്. ഇത് ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നതെന്നാണ് നമ്മുടെ ചോദ്യം.
1: മുംബൈ വാങ്കഡെയാണോ?
0: യെസ്, റൈറ്റ് ആൻസർ. അപ്പൊ ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു, ചോദിക്കട്ടെ. IPL ഏറ്റവും കൂടുതൽ റൺസ് ഉള്ള താരം ആരാണ്? വിരാട് കോഹ്ലി. ഓ, ഓപ്ഷൻസേ ഞാൻ തന്നിട്ടില്ല, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ അതാ പറഞ്ഞല്ലോ, വേണമെങ്കിൽ മാത്രം നമ്മൾ ഓപ്ഷൻ തരുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും അനലൈസ് ചെയ്ത ഒരാൾക്ക് പിന്നെ ഓപ്ഷൻസിന് ആവശ്യമില്ലല്ലോ. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ, എന്തായാലും സന്തോഷം വിളിച്ചതിൽ.
1: ഓക്കെ
0: ഓക്കെ, അപ്പോ ശരി വിളിച്ചതില്. ഓക്കെ, അപ്പത്തേ ചോദ്യങ്ങൾ ഇവിടെ ഇനിയും ബാക്കിയാണ്. വിളിക്കേണ്ട നമ്പർ 0484-2428-101. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ കൂ ഡ്രൈവ് ആണ്. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ?
2: ഞാൻ രാഖി. ഞാൻ സാന്ദ്ര.
0: അവരും ദേ ഇങ്ങനെ IPL ആവേശത്തിന് വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്.
2: തരിച്ചിരിക്കുന്ന ആൻസേഴ്സ് പറയുന്നത്, ഒരു ഒരു ഓപ്ഷൻ പോലും നമ്മൾ കൊടുത്തില്ല, എത്ര ബ്രില്ലിയന്റ് ആണ് ആൻസർ. Yes,
0: അപ്പോ നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
2: Done.
0: Okay.

0: സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 54 മിനിറ്റും 19 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ്. ഓൺ ദ ഗോ ഡ്രൈവിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് അറിയോ?
1: ക്രിസ്മസ് റീൽ. ക്രിസ്മസ്? സോറി, ക്രിക്കറ്റ്. കയ്യിന്ന് പോയതാ.
0: ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസ് ആണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ വിളിക്കൂ. 0484242810. ദേ രാഗി ചേച്ചി ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ.
1: പറയൂ, എന്താണ് ക്വസ്റ്റ്? അടുത്ത ചോദ്യം, ഒരു ഏകദിന ഇന്നിംഗ്സിൽ 264 റൺസ് നേടിയ താരം ആര്?
0: ഉത്തരം അറിയാമെങ്കിൽ ദേ വേഗം തന്നെ വിളിക്കൂ കേട്ടോ. 0484242810. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM ബ്രെയിൻബോ, മ്യൂസിക്കലി യുവേഴ്സ്.

0: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഓൺ ദ ഗോ ഡ്രൈവ് ആണ്. ഇവിടെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ കോളർ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. രാഖി ചേച്ചി ഇവിടെ റെഡിയാണ്. കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്? കാർത്തിക്. കാർത്തിക് എവിടുന്ന
1: വിളിക്കുന്നത്?
0: ആംബല്ലൂരിൽ. ക്രിക്കറ്റ് കാണുന്ന ആളാണോ? ഐ പി എൽ ഏത് ടീമിന്റെ ഫാനാണ്? മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് ഇത്തവണ നല്ല പ്ലെയർ, നല്ല കളിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ ഒരു പ്രകടനം? ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ല?
2: ഇഷ്ടപ്പെട്ടില്ല.
0: ആദ്യം തന്നെ ടീം പുറത്തായതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇന്നത്തെ ഫൈനല് കാണാൻ റെഡി ആയിട്ടിരിക്കുവാണോ? അപ്പോ പൊക്കോണ്ടിരിക്കണം. ഓക്കെ ഓക്കെ,
2: വീട്ടിലാണ് വിളിച്ചത്.
0: അതെ അതെ. അപ്പൊ ചോദ്യത്തിലേക്ക് പോട്ടെ. ആ അപ്പൊ രാഖി ചേച്ചി ഇപ്പൊ ചോദ്യം ചോദിക്കാം കേട്ടോ, ശ്രദ്ധിക്കണം, എന്നിട്ട് ഉത്തരം പറയാം കേട്ടോ. അറിയില്ലെങ്കിൽ ഓപ്ഷൻസ് ചോദിക്കാം. ഓക്കെ ഓക്കെ, ഇത് ആദ്യത്തെ ചോദ്യമാണേ.
2: ചോദിക്കട്ടെ. ഒരു ഏകദിന ഇന്നിങ്സിൽ 264 റൺസ് നേടിയ താരം ആരാണ്? അതായിരുന്നു ചോദിച്ചിരുന്നത്. കാർത്തിക് കേട്ടിരുന്നോ? കേട്ടിരുന്നു.
0: അറിയോ
2: ആൻസർ? അറിയോ?

0: ആ എന്നാ പറഞ്ഞോ.
1: എപ്പോഴാണ് അടിച്ചെന്ന് അറിയോ? അത് ഏത് വർഷമാണ് അടിച്ചെന്നല്ല അറിയോ? ഉത്തരം ശരിയാണ്. ആ 2014 അടിച്ച കേട്ടോ, ശ്രീലങ്കയ്ക്കെതിരെ. 264 ആണ് ഏറ്റവും ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ അദ്ദേഹത്തിന്റെ ഓഡിയയിൽ കേട്ടോ. നെക്സ്റ്റ് ചോദ്യം പോട്ടെ,
0: അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഓ റെഡിയാണ് അവിടെ. 2007 T20 വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി ആരായിരുന്നു? അടുത്ത ചോദ്യം പൊളിച്ച്. കാർത്തിക് റെഡി ആയിരിക്കാണ്.
1: അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
0: WPL വനിതാ പ്രീമിയർ ലീഗിൽ എത്ര
1: ടീമുകളുണ്ട്? WPL IPL പോലെ WPL നടത്തുന്നുണ്ടല്ലോ ഇപ്പോ. ആ WPL 5 ടീമുകൾ. ഏത് ടീമാന്നൊക്കെ അറിയോ? മുംബൈ, RCB ഉണ്ട്, പിന്നെ
0: UP വാരിയേഴ്സ്,
1: ഗുജറാത്ത് ജയൻസ്. ഓ ദെൻ ഒരു ടീം കൂടി മിസ് ചെയ്തല്ലോ, ഡൽഹി ക്യാപിറ്റൽസ്. 5 ടീമാണുള്ളത് കേട്ടോ. ആ നെക്സ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം കൂടി ചോദിക്കാം.
0: WPL ഏറ്റവും കൂടുതൽ റൺസ് ഉള്ള താരം ആരാണ്? അടുത്ത ചോദ്യം
1: അറിയോ? IPL പോലെ WPL ഏറ്റവും കൂടുതൽ റൺസ് ഉള്ള താരം. ആ ഓപ്ഷൻസ്:
0: നാറ്റ് സ്കൈവർ ബ്രണ്ട്, സ്മൃതി മന്ദാന, ഹർമൻ പ്രീത് കൗർ,
1: ആഷ്ലേ ഗാഡ്കർ. അറിയോ
0: ഇതിൽ ആരാണ്? ഓപ്ഷൻ എ.
1: ഗൂഗിൾ സെർച്ച് ചെയ്തോ ഉടനെ പോയി?
0: സത്യം പറ, കള്ളക്കളിയല്ലേ. സെർച്ച് ചെയ്തോ?
1: ഗൂഗിൾ സെർച്ച് ചെയ്തോ? ഓ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അറിയാൻ പറ്റൂട്ട, ഞങ്ങൾക്കിവിടെ കള്ളത്തരം കാണിച്ചാൽ അറിയാൻ പറ്റും. എന്തായാലും ശരി ഉത്തരാണ് കേട്ടോ. അതെ, ഇപ്പൊ എന്തായാലും എന്തേ, ഇത്രയും യാത്രയിലേ നമ്മളെ വിളിച്ചല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നന്നായിട്ട് എല്ലാ ഉത്തരങ്ങളും നൽകി. ഓക്കെ,
0: കാർത്തിക്കിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഉണ്ട് കേട്ടോ.
1: ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പൊ കാർത്തിക്കാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചു കേട്ടോ. കുഞ്ഞു കുട്ടിയാണെങ്കിലും ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് നോളജ് ഉള്ള ഒരു കുട്ടിയാണ്
0: കേട്ടോ.
1: അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം കേട്ടോ.

0: എസ് സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ് ഓൺ ദ ഗോ ഡ്രൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിട്ടുള്ള ഒരു ക്വിസ് മത്സരങ്ങളാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മളിങ്ങനെ ക്വിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് IPL ഫൈനലിൻ്റെ ടോസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാഖി ചേച്ചി ആ ടോസിൻ്റെ അപ്ഡേറ്റ് പറയും.
1: IPL ടോസിൻ്റെ അപ്ഡേറ്റ് പറയാം. RCB ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ.
0: ഗുജറാത്തിനാണ് കേട്ടോ ആദ്യത്തെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത്.
2: അതുപോലെ ഗുജറാത്തിന് ഹോം അഡ്വാൻറ്റേജും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
0: അതെ, അവരുടെ സ്റ്റേഡിയത്തിലാണ് മത്സരം.
2: ശുഭ്മൻ ഗില്ലിൽ ആണെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ ഒരുപാട് റെക്കോർഡ്സും കൂടെ ഉള്ള ഒരാളാണ്.
0: അപ്പോൾ RCBക്കാണ് ഈ ഒരു ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജ്, അതെ അതെ അഡ്വാൻറ്റേജ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരുടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ശുഭ്മൻ ഗില്, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ഈ മൂന്ന് പേര് നന്നായിട്ട് കളിച്ചാൽ ഭയങ്കര നല്ലൊരു ടോപ്പ് സ്കോറിലേക്ക് RCB എത്തും.
2: തീർച്ചയായിട്ടും,
0: സോറി ഗുജറാത്ത് ടൈറ്റൻസ് എത്തും. അതുപോലെ തന്നെ RCBക്ക് റൊമാരിയോ ഷെഫേർഡ് വരെ 8 പേര് വരെയൊക്കെ ബാറ്റ് ചെയ്യാനുള്ള കരുത്തും കൂടെ ഉണ്ട്. ഇമ്പാക്ട് പ്ലെയർ കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് അഡ്വാൻറ്റേജ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ മത്സരത്തിൽ. ഓക്കെ, നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. എന്തായാലും ക്വിസിൽ പങ്കെടുക്കാനായിട്ട് ദേ 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ പാട്ടിലേക്ക്.

0: സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആക്കിയാണ്. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. റെയിൻബോ എഫ് എമ്മിന്റെ ഓൺ ദ ഗോ ഡ്രൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷൈൻ. ഷൈൻ എവിടുന്നാ വിളിക്കുന്നത്? ആ, അപ്പൊ പരിപാടി
1: കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
0: അപ്പൊ ക്രിക്കറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്രിക്കറ്റ് കാണുന്ന ആളാണോ? അപ്പൊ ഇന്നത്തെ മത്സരം കാണുമോ അതോ യാത്രയിലോ? കാണാൻ വേണ്ടി ഇരിക്കണം. ഈ ടോസ് അപ്ഡേറ്റ് വന്നിട്ട് എന്താ തോന്നുന്നത്? ടോസ് അപ്ഡേറ്റ് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇന്ന് ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ടോസ് കണ്ടിരുന്നോ? ആ, ടോസ് ഇപ്പോ ആർ സി ബി വിജയിച്ചിട്ട് അവര് ബോളിംഗ് തിരഞ്ഞെടുക്കും. ജി ടി ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും 7:30 ആകുമ്പോഴത്തേക്കും മത്സരം തുടങ്ങും. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അതെ, രാഗി ചേച്ചി ഉണ്ട്, ചോദിക്കും, ചോദിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്.
2: ഹലോ,
1: ഹലോ.
2: ഐ പി എല്ലിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടി ഓറഞ്ച് ക്യാപ് നേടിയ താരമാരാണ്?
0: ഒരു ഓവറല്ല, ഒരു സീസണില്, ഐ പി എല്ലിൽ ഒരു സീസണില് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ട് ഓറഞ്ച് ക്യാപ് നേടിയ താരം അറിയോ?
1: വിരാട് കോഹ്ലി.
0: വിരാട് കോഹ്ലി റൈറ്റ് ആൻസർ ആണ്. എത്ര റണ്ണാണെന്ന് അറിയോ? ആ റെക്കോർഡ് ഇപ്പോഴും പൊട്ടിച്ചിട്ടില്ല
1: ആരും.
0: അറിയില്ല, 973 റണ്ണാ കേട്ടോ, 2016. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയിട്ടുള്ള താരമാരാണ് അറിയോ? യെസ്, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ഡബ്ല്യു പി എൽ അത് കാണാറുണ്ടോ? ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വനിതാ പതിപ്പാണ് ഡബ്ല്യു പി എൽ. ആ ഡബ്ല്യു പി എൽ 2025 ഫൈനൽ വിജയിച്ച ടീം ആരാണ് എന്നാണ് ചോദ്യം, അറിയോ? അറിയില്ല. ഓപ്ഷൻസ് പറഞ്ഞാ പറയോ? ആർ സി ബി, മുംബൈ, യു പി വാരിയേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്. ഈ നാല് ടീമിൽ ആരാണ്? ആർ സി ബി. റൈറ്റ് ആൻസർ. ആർ സി ബിക്ക് മുംബൈക്ക് 2 കപ്പ് വീതമുണ്ട് കേട്ടോ ഡബ്ല്യു പി എല്ലിൽ. അവരാണ് ലീഡ് ചെയ്യുന്നത് ഇപ്പോ, രണ്ടുപേർക്കും 2 ടൈറ്റിൽസ് വേണം. നാലാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻസ് ചേച്ചി വായിക്കും. അറിയോ? അറിയെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ ഓപ്ഷൻസ് വരാം. ഓപ്ഷൻ വായിക്കട്ടെ. ഹർമൻ പ്രീത് കൗർ, സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, ദീപ്തി ശർമ്മ. ഇതിലാരാണ് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ? സ്മൃതി.

0: മന്ദന, ഹർമൻപ്രീത് കൗർ, ജെമിമ റോഡ്രിഗസ്, ദീപ്തി ശർമ്മ. ഗൂഗിൾ സെർച്ച് ചെയ്യാനാണോ? വേഗം പോയി. ആണോ? ഉത്തരം വളരെ വിജയകരമായി തെറ്റിച്ചിരിക്കുന്നു. ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് കേട്ടോ.
1: വൈസ് ക്യാപ്റ്റൻ നോക്കിയത്.
0: അപ്പൊ ആരാണെന്നുള്ളത് അടുത്ത ആളിലേക്ക് കൊടുത്ത പോരെ ചോദ്യം. ഞാനാണോ? ഞാൻ വിഷ്ണു. എന്റെ കൂടെ ഉള്ളത് രാഗി. ഓക്കെ, എന്തായാലും വിളിച്ചാലും ഒരുപാട് സന്തോഷം കേട്ടോ.
1: നിങ്ങൾ
0: ഐ പി എൽ ഫൈനൽ കാണൂ, ആഘോഷിക്കൂ. ഏത് ടീമിന്റെ ഫാനാണ് ഐ പി എൽ? ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. പുറത്തായില്ല അവര്? ഓൺ ദ ഗോ ഡ്രൈവ് ഉണ്ട്,
1: എല്ലാ ദിവസവും ഉള്ള പ്രോഗ്രാമാണ്.
0: അപ്പൊ അടുത്ത ദിവസങ്ങളിലും
1: പാർട്ടിസിപ്പേറ്റ്.
0: അപ്പൊ ഇങ്ങനെയുള്ളപ്പോ ഇനി കേൾക്കണം കേട്ടോ. 5 മണി തൊട്ട് 8 മണി വരെയാണ് ഈ പരിപാടി. അപ്പൊ അതെ, ഇന്ന് കാണുമല്ലോ അപ്പൊ ഐ പി എൽ. ഇന്ന് ഏത് ടീമിന്റെ കൂടെ? ചെന്നൈ ഫാനായിട്ട് ചോദിക്കുകയാണ്, ഇന്ന് ഏത് ടീമിന്റെ കൂടെ നിൽക്കുന്ന? ബാംഗ്ലൂർ ആയിട്ടാ നിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ച ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ ശരി,
1: ഓക്കെ, ബൈ.

ഓൺ ദ ഗോ ഡ്രൈവ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഓൺ ദ ഗോ ഡ്രൈവിൽ ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്, വാർത്തയ്ക്കുള്ള സമയമാണ്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 35 സെക്കൻഡും. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പിഎം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്

0: വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
0: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
2: നെതർലാൻഡ്സ് മേ ആയോജിത് വിശേഷ സമാരോഹ് ചോള കാൽ കീ പ്രാചീൻ താമ്ര പട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്ര പട്ടികായ ഈ മുഖ്യ രൂപ സെ രാജാ രാജ രാജാ ചോള കേ ഏക് വചൻ കോ പൂരാ കർനെ സെ ജുഡി.
0: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000 ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിയിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40,00,000 രൂപയുടെ ചെക്ക് ഗിരിജമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: തമിഴ്നാടു കേ നാഗർകോയിൽ മേ മേരി മുലാഖാത് ഏക് ടീച്ചർ സേ ഹുയി. മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മ ജീ കി. ഗിരിജ അമ്മ ജീ കരീബ് 15 സ്കൂൾ ചലാതി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
0: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6th വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്

0: റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഐ പി എൽ ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ഐ എസ് ആർഒയും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ രണ്ടാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് സിബിഎസ്ഇ. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഐഐടി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും സിബിഎസ്ഇ അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പിഎം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: Musically yours, FM Rainbow 107.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയാനായിട്ട് വിളിക്കേണ്ട നമ്പർ 0484-2428-101 ആണ്. അപ്പോ എല്ലാവരും കേട്ടോണ്ടിരിക്കുക, നമ്മളൊരു പാട്ടിന് ശേഷം തിരിച്ചു വരുന്നതാണ്.
0: യെസ്, സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെയിൻബോ FM 107.5.

0: സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റും 16 സെക്കൻഡും ആവുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ്. ഓൺ ദ ഗോ ഡ്രൈവിൽ നമ്മൾ എന്തായിരുന്നു ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത്?
1: നമ്മള് അവസാനം ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയിട്ടില്ല. നമ്മളെ ചോദിച്ച ചോദ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആരാണ് എന്നതാണ് ഓൺ ദ ഗോ ഡ്രൈവിലെ അവസാനം ചോദിച്ച ചോദ്യം.
0: അവസാനത്തെ കോളർ വിളിച്ചിട്ട് പരാജയപ്പെട്ടു പോയ ചോദ്യമാണ് ഇത്.
1: അതെ.
0: അപ്പൊ ഇതിന് ഉത്തരം അറിയാവുന്നവർ ഉണ്ടെങ്കിൽ
1: വേഗം ഫോൺ എടുത്തോളൂ,
0: എന്നിട്ട് വിളിക്കൂ. നമ്പർ ഈസ്
1: 0484242801.
0: ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ്. അപ്പൊ വേഗം തന്നെ വിളിക്കൂ, ഉത്തരങ്ങൾ പറയൂ. ക്രിക്കറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം തന്നെ വിളിക്കൂ.

യെസ് വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെന്നറിയോ, ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഓൺ ദ ഗോ ഡ്രൈവ് ആണ്. ഒരു കോളറുണ്ട്. ഹലോ ഹലോ, ആ കോളർ പോയിട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ക്വിസസ് ആണ് കേട്ടോ. എന്തായാലും ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഐ പി എൽ ഫൈനൽ മത്സരത്തിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് കൂടി വരുവാണത്. ഈ ഒരു സമയത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് അവരെ വിട്ടത്. ആർ സി ബി ആണ് ടോസ് നേടിയിട്ട് ബോളിംഗ് തിരഞ്ഞെടുത്തിരുന്നു. ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ 2.2, അതായത് രണ്ടോ മൂന്നാമത്തെ ഓവറിൻ്റെ രണ്ടാമത്തെ ബോളാകുമ്പോൾ 22-1 ഇപ്പോഴത്തെ ഐ പി എൽ അപ്ഡേറ്റ്. എന്തായാലും ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ദേ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അറിയുമെങ്കിൽ വേഗം വിളിക്കൂ 0484-24-28-101. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ്.

0: ഓൺ ദ ഗോ ഡ്രൈവിൽ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്, തെരി എന്ന സിനിമയിലെ. ആൻഡ് ഓൺ ദ ഗോ ഡ്രൈവിൽ നമ്മൾ ക്വിസ് നടത്തിയിരുന്നു. നിതിൻ എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ വിളിച്ചിട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കോള് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. രാഗചേച്ചി ആ ചോദ്യം പറയൂ കേട്ടോ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആരെന്നായിരുന്നു ചോദ്യം. ചേച്ചി അതിന്റെ ഉത്തരം പറയാണ് കേട്ടോ, കാരണം നമുക്കിനി ഓൺ ദ ഗോ ഡ്രൈവിന് എന്തായാലും സമയം വളരെ കുറവാണ്.
1: സ്മൃതി മന്ദാനയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് അടിപൊളിയായിരുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങൾ തയ്യാറാക്കിയ ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയങ്ങളൊക്കെ പങ്കുവെച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: ഒരുപാട് പേര് കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞു അല്ലേ, ആക്റ്റീവായി പങ്കെടുത്തു,
0: എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
2: തീർച്ചയായിട്ടും. അതുപോലെ ആദ്യം മുതലേ തന്നെ നമ്മൾ പുകയില വിരുദ്ധ ദിനത്തെ പറ്റി സംസാരിച്ചു, അതുപോലെ സ്മൈൽ ഡേനെ പറ്റി പറഞ്ഞു.
0: അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞിരുന്നു പുകയില വിരുദ്ധ ദിനം. അതുകൊണ്ട് തന്നെ പുകയിലോട് നോ പറയൂ, പിന്നെ സ്മൈൽ ദിനാണ് ഇന്ന്, സ്മൈൽ ഡേ ആണ്,
2: ചിരിക്കൂ.
0: പുകയിലോട് നോ പറയൂ എന്നിട്ട് ചിരിക്കൂ. ആൻഡ് ഓൺ ദ ഗോ ഡ്രൈവ് ഡേ ഏതാണ്ട് സമയം പൂർത്തിയാകുകയാണ്. ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ഇവിടെ അവസാനിക്കുകയാണ്.
2: കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സാന്ദ്ര,
0: വിഷ്ണുദാസ്,
1: രാഖി.
0: ഒരു പാട്ട് കൂടി ഉണ്ട്, ആ പാട്ടോടുകൂടി ഓൺ ദ ഗോ ഡ്രൈവ് സമാപിക്കുക.
2: സോ ബൈ ബൈ
0: ബൈ.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റും 52 സെക്കൻഡും. ഇനി കേൾക്കാം മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിൽ നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്.
2: ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം.

0: നമസ്കാരം. സത് ശ്രീ അകാൽ.
1: നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം സാർ.
0: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജുർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർവീർ പറയൂ.
3: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെട്ടി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
3: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങൾ അത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക്

0: വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്ക് ഇതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച്, അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിൽ വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എന്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എന്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർവീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ

0: സ്പോർട്സ്മാൻ സ്പിരിറ്റ്. കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
1: നന്ദി സർ, നന്ദി.
2: നന്ദി സർ,
0: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിന്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിന്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ.

അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പു തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പു തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനൈമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പു തകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൌത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം

പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിന്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക സ്ട്രെച്ചറുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്. ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത
തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ

0: വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസ്സുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിന്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷെ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതലയല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വിലവർദ്ധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: ഗീത് ബഹാർ.
4: गानों की बहार, सुनहरा प्यार, गीत बहार.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം 107.5. 107.5.

സമയം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇനി കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നി

അനുദാത്തമുദാത്ത സ്വരിത പ്രജയം താണ്ഡവ.

ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 59:30. ഇനി അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: announced its allocation for 15 of the 17 seats, with Congress contesting 8 seats, Shiv Sena UBT 4, and the Sharad Pawar-led NCP 3 seats. Discussions on the remaining Nashik and Nanded seats are still underway. Tomorrow is the last day for filing nomination papers for the elections. In the high-voltage IPL title clash, Gujarat Titans set a target of 156 runs for defending champions Royal Challengers Bengaluru, RCB, at the Narendra Modi Stadium in Ahmedabad. In reply, RCB were 133 for 5 in 14.3 overs when reports last came in. Put into bat, Gujarat Titans posted 155 for 8 in their 20 overs, with Washington Sundar scoring an unbeaten 50 off 37 balls. And that is the end of this news bulletin.
1: പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.